ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

Dragon Ball. Radio Santhanam 90.4 FM. Stay tuned.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 18, 2026 ഓഗസ്റ്റ് 3, തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

നാമെല്ലാം സ്വന്തം ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ പലപ്പോഴും ഓരോരോ വാതിലുകൾ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും എന്നുള്ള പ്രത്യാശയിൽ ഓരോരോ ദിവസവും തള്ളി നീക്കുന്നു. എന്നാൽ നമ്മുടെ മുന്നിൽ അടഞ്ഞ വാതിലുകളിൽ നോക്കി നെടുവീർപ്പെടാതെ ഒന്നുകൂടി മുട്ടി നോക്കാറില്ല. അല്ലെങ്കിൽ അടഞ്ഞ വാതിലുകളെ ഓർത്ത് സമയം കളയും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തുറന്നു കിടക്കുന്ന മറ്റു വാതിലുകൾ നാം കാണാതെ പോവുകയും ചെയ്യും. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം. 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 11:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 11:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം. 3 മണിക്ക് തിരശീല. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 3. ജർമ്മനി ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചതും ഇന്ത്യയിലേക്കുള്ള പടിഞ്ഞാറൻ പാത കണ്ടെത്താനായി ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ ആദ്യത്തെ അറ്റ്ലാന്റിക് സമുദ്രയാത്ര ആരംഭിച്ചതും അമേരിക്കൻ ബഹിരാകാശ പേടകമായ മെസഞ്ചർ ബുധനിലേക്ക് പുറപ്പെട്ടതുമൊക്കെ ഒരു ഓഗസ്റ്റ് 3. ഓഗസ്റ്റ് 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 3. 1914 ഒന്നാം ലോക മഹായുദ്ധ സമയം. ജർമ്മനി ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ഒരു പടിഞ്ഞാറൻ പാത കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ക്രിസ്റ്റഫർ കൊളംബസ് 1492 ഈ ദിവസമാണ് തന്റെ ആദ്യത്തെ അറ്റ്ലാന്റിക് സമുദ്രയാത്ര ആരംഭിച്ചത്. ഓഗസ്റ്റ് 3 ക്യാപ്റ്റന്മാരായ പോഫാമിന്റെയും ബ്രൂട്ടിന്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ മറാത്ത ജനറൽ മഹാദാജി ഷിൻഡെയിൽ നിന്ന് ഗ്വാളിയർ കോട്ട പിടിച്ചെടുത്തത്. അമേരിക്കൻ ബഹിരാകാശ പേടകമായ മെസഞ്ചർ 2004 ഇന്നേ ദിവസമാണ് ബുധനിലേക്ക് പുറപ്പെട്ടത്. അമേരിക്കയിൽ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് 1949 ഓഗസ്റ്റ് 3. നൈജർ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1960 ഓഗസ്റ്റ് 3. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നാലാമത്തെയും ഇളയ പുത്രനുമായിരുന്ന ദേവദാസ് മോഹൻദാസ് ഗാന്ധി, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 1957 ഓഗസ്റ്റ് 3 അദ്ദേഹം അന്തരിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ദേവദാസ് വളർന്നപ്പോൾ മാതാപിതാക്കളോടൊപ്പം തിരിച്ചെത്തി. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചു. ഒരു പ്രമുഖ പത്രപ്രവർത്തകനും കൂടിയായിരുന്നു അദ്ദേഹം.

0: ദക്ഷിണേന്ത്യയിൽ ഹിന്ദി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1918 മോഹൻദാസ് ഗാന്ധി തമിഴ്നാട്ടിൽ സ്ഥാപിച്ച ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആദ്യ പ്രചാരക കൂടിയായിരുന്നു അദ്ദേഹം. ആത്മീയം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം എന്നീ രംഗങ്ങളിൽ മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചിന്മയ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ സ്വാമി ചിന്മയാനന്ദയുടെ സമാധി ദിനമാണ് ഇന്ന്. 1993 ഓഗസ്റ്റ് 3 അദ്ദേഹം സമാധിയായത്. രാജ്യമൊട്ടാകെ മതപരമായ പല തെറ്റിദ്ധാരണകളും മാറ്റാനും അവ പരിഹരിക്കാനുമായി ഗീതാ യജ്ഞാനയാഗ ആരംഭിക്കുകയും 1953 അദ്ദേഹം ചിന്മയ മിഷൻ ആരംഭിക്കുകയും ചെയ്തു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്ഗോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, തപ്താനി എന്നിവിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. നാളെ തെക്കൻ ഒഡീഷയിലേക്ക് പോകുന്ന രാഷ്ട്രപതി തപ്തപാനിക്ക് സമീപത്തെ മാ കാന്ധുനി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കാൻ ഏകോപിത പ്രവർത്തനം നടത്തണം. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ കൃത്യമായ സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായും റവന്യൂ വകുപ്പുമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായും സഹകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. ഡെസ്ക് റിപ്പോർട്ട്.
2: കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർഗോഡ് ചേർന്നു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 1 മരണവും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. 30 ക്യാമ്പുകൾ ിലായി 161 കുടുംബങ്ങളിലെ 490 പേരാണ് കഴിയുന്നത്. കക്കയം ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാൽ ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റ്യാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേന്നമംഗലൂരിൽ കനത്ത മഴയിൽ 700 വാഴകൾ നശിച്ചു. 2 ദിവസം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് വാഴകൾ നശിച്ചത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലുൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി PC വിഷ്ണുനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു.
1: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി ഒന്നര മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ സുരക്ഷ മുൻനിർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന്

അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകൾ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ സന്ദർശിച്ചു. കൊടുങ്ങ, ഞർക്കാട് ടോപ്പ്, കൂട്ടിക്കൽ ചപ്പാത്ത്, മുണ്ടക്കയം കോസ്വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കാക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മുൻനിർത്തി ഓരോ വാർഡിലും ശുചീകരണത്തിന് 25,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരി ദുരുപയോഗത്തിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജനപങ്കാളിത്ത പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാൻ അവബോധം വളർത്തുന്നതിനും ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞായറാഴ്ചകളിൽ രാജ്യത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലധികം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലഹരിമുക്ത ഭാരതം എന്ന സ്വപ്നം പൊതുജന പങ്കാളിത്തത്തിലൂടെയും യുവാക്കളുടെ നേതൃത്വത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂവെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ ദേശീയ ക്യാമ്പയിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസ്കോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. 2030 ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. ഗെയിംസ് ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യയ്ക്ക് കൈമാറി. 11 ദിവസത്തെ ഗ്ലാസ്ഗോ ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ നരേന്ദർ ബർവാളിനെയും ഗുൽവീർ സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കായിക മികവിന്റെയും തെളിവാണ് നേട്ടങ്ങളെന്നും തുടർന്നും രാജ്യത്തിന് കൂടുതൽ കീർത്തി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79-ാം വാർഷികത്തോടനുബന്ധിച്ച് NCCയുടെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവെച്ചതായി വനം വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രൊഫസർ MK സാനുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററും MK സാനു ഫൗണ്ടേഷനും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസ്സമദ് സമദാനി MP അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സാനു പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് പിണറായി വിജയൻ വീട്ടിലെത്തി സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8,951 കേസുകളുടെ എണ്ണം 8,310 ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി.
ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്കോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം.

0: മായി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45.

പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: വികസിത ഭാരത് സങ്കൽപ്പ അഭിയാൻ കെ ലിയെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ്പ കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശ് നേ വികസിത ഭാരത് കാ ലക്ഷ്യ തയ കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തനസേ സ്വസ്ഥ ഹോ മനസേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ സേ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ ലോകം ലക്നൌവിൽ ഇന്നാരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500ലധികം പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
0: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുഴ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. MBBS, മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8 തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4 സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് PT ഉഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18 പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,50,000 എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19 പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: മേൻമിയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: തന്റെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തികൾ. കാലം കടന്നുപോയാലും അവരുടെ സംഭാവനകൾ ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിലനിൽക്കും. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുക എന്നത് എല്ലാ രാഷ്ട്രങ്ങളുടെയും മഹത്തായ പാരമ്പര്യമാണ്. ഇന്ത്യയും അതിൽ വ്യത്യസ്തമല്ല. കല, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, സാമൂഹ്യ സേവനം, പൊതുഭരണം, വ്യവസായം, കായികം തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ രാജ്യം വിവിധ സിവിലിയൻ ബഹുമതികളിലൂടെ ആദരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന സിവിലിയൻ ബഹുമതികളിൽ ഏറ്റവും ഉയർന്നതാണ് ഭാരതരത്നം. അതിനു പിന്നാലെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളുമുണ്ട്. ഈ ബഹുമതികളിൽ ഒരു വ്യക്തിയുടെ നേട്ടങ്ങളെ മാത്രം അംഗീകരിക്കുകയും സമൂഹത്തിനും രാഷ്ട്രത്തിനും ആ വ്യക്തി നൽകിയ വിലമതിക്കാനാവാത്ത സേവനത്തിനുള്ള രാജ്യത്തിന്റെ ആദരവ് കൂടിയാണ്. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠവും അഭിമാനകരവുമായ ബഹുമതിയാണ് ഭാരതരത്നം. 1954 സ്ഥാപിതമായ ഈ പുരസ്കാരം രാജ്യത്തിനോ മനുഷ്യരാശിക്കോ അസാധാരണവും അതുല്യവുമായ സേവനം ചെയ്ത വ്യക്തികൾക്കാണ് നൽകുന്നത്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുസേവനം എന്നിങ്ങനെ ഏതാനും മേഖലകളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നെങ്കിലും പിന്നീട് മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് ഈ ബഹുമതി നൽകാമെന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ വിപുലീകരിക്കപ്പെട്ടു. ഭാരതരത്നം ലഭിക്കാൻ അപേക്ഷിക്കാനോ മത്സരിക്കാനോ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് ഈ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷത്തിൽ പരമാവധി 3 പേർക്കാണ് ഭാരതരത്നം നൽകുന്നത്. 1954 ആരംഭിച്ചതാണ് ഈ ബഹുമതി. ഭാരതരത്നം നേടിയവരുടെ പട്ടികയിൽ രാഷ്ട്ര നേതാക്കളും ശാസ്ത്രജ്ഞന്മാരും സംഗീതജ്ഞരും മറ്റ് കലാകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും കായിക താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ പട്ടികയിൽ വനിതകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതുവരെ വെറും 5 വനിതകൾക്കാണ് ഈ പരമോന്നത ബഹുമതി ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കരുത്തായി ഇന്ദിരാഗാന്ധി മനുഷ്യ സ്നേഹത്തിന്റെയും കരുണയുടെയും പര്യായമായി മാറിയ മദർ തെരേസ, സ്വാതന്ത്ര്യ സമര പോരാളി അരുണ ആസിഫ് അലി, സംഗീതത്തിന്റെ അനശ്വര സ്വരങ്ങളായ ശ്രീമതി MS സുബ്ബലക്ഷ്മിയും ശ്രീമതി ലതാ മങ്കേഷ്കറും. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഭാരതരത്ന ജേതാക്കളായ ഈ വനിതകളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തരായ വനിതാ നേതാക്കളിൽ ഒരാളുമായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി ജനിച്ച അവർ ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു വളർന്നത്. ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ തന്ത്രപരമായ നേതൃത്വവും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമാണ് അവരെ ഈ ബഹുമതിക്ക് അർഹയാക്കിയത്. ഇത് കൂടാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ബാങ്കുകളുടെ ദേശീയവൽക്കരണം, ഹരിത വിപ്ലവത്തിന് ശക്തമായ പിന്തുണ, രാജ്യത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവർ നിർണായക പങ്കുവഹിച്ചു.

ഈ അസാമാന്യ നേതൃത്വത്തിനുള്ള അംഗീകാരമായാണ് 1971 ഭാരതരത്നം നൽകി ആദരിച്ചത്. അശരണരുടെ കണ്ണീരൊപ്പിയ കാരുണ്യത്തിന്റെ പെരുമഴയായിരുന്നു മദർ തെരേസ. 1910 ഇന്നത്തെ നോർത്ത് മാസിഡോണയിൽ ജനിച്ച ആഗ്നസ് എന്ന പെൺകുട്ടിയാണ് പിൽക്കാലത്ത് മദർ തെരേസയായി മാറിയത്. ലൊറേറ്റോ സിസ്റ്റേഴ്സിലെ കന്യാസ്ത്രീയായി 1929 അവർ ഇന്ത്യയിലെത്തുന്നത്. കൊൽക്കത്തയിലെ സെയിന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. സ്കൂളിന്റെ മതിലുകൾക്കപ്പുറം ചേരികളിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ കണ്ടതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. 1950 അവർ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. അഗതികൾക്കായി നിർമ്മൽ ഹൃദയ പോലെയുള്ള ആശ്രയ കേന്ദ്രങ്ങൾ തുടങ്ങി. കുഷ്ഠരോഗികളെയും എയ്ഡ്സ് ബാധിതരെയും മാറോടണച്ച് പരിചരിച്ചു. ലോകം മുഴുവൻ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ആദരിച്ചു. 1948 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അവർക്ക് 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. തൊട്ടടുത്ത വർഷം 1980 ഭാരതം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആ മഹത് ജീവിതത്തെ ആദരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പേരാണ് അരുണ ആസിഫ് അലി. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും പ്രതീകമായി അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1909 ജൂലൈ 16 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലെ കൽക്ക എന്ന സ്ഥലത്താണ് അരുണ ഗാംഗുലി ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിരുന്ന അവർ പിന്നീട് പ്രമുഖ അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആസിഫ് അലിയെ വിവാഹം കഴിച്ചു. രണ്ട് മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചത് അന്നത്തെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അതൊന്നും അവരുടെ ജീവിത ലക്ഷ്യത്തെ ബാധിച്ചില്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ഉപ്പു സത്യാഗ്രഹത്തിലും മറ്റും ദേശീയ പ്രക്ഷോഭങ്ങളിലും സജീവമായി പങ്കെടുത്തതിനാൽ പലതവണ ജയിലിലടയ്ക്കപ്പെട്ടു. ജയിലിൽ കഴിയുമ്പോൾ രാഷ്ട്രീയ തടവുകാർക്ക് ലഭിച്ചിരുന്ന അവഗണനയ്ക്കെതിരെ അവർ നിരാഹാര സമരം നടത്തുകയും ചെയ്തു. അതിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ ശബ്ദമുയർത്തി. എന്നാൽ അരുണ ആസിഫ് അലിയുടെ പേര് ഇന്ത്യൻ ചരിത്രത്തിൽ അനശ്വരമായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സമരം തകരുമെന്ന് എല്ലാവരും കരുതിയ സമയത്ത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി സമരത്തിന് പുതിയ ഊർജവും ആത്മവിശ്വാസവും പകർന്നത് അരുണ ആസിഫ് അലിയായിരുന്നു. ആ ധീരമായ നടപടിയിലൂടെ അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായി മാറി. അതിനുശേഷം അവർ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് സർക്കാർ അവരെ പിടികൂടാൻ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവർ കീഴടങ്ങിയില്ല. അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും പൊതുജീവിതത്തിൽ അവർ സജീവമായി തുടർന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി അവർ നിരന്തരം പ്രവർത്തിച്ചു. പിന്നീട് ഡൽഹിയുടെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും അവർ നേടി. രാജ്യസേവനത്തിനും സ്വാതന്ത്ര്യ സമരത്തിലെ ധീരമായ പങ്കാളിത്തത്തിനുമുള്ള അംഗീകാരമായി 1997 മരണാനന്തരം അരുണ ആസിഫ് അലിക്ക് ഭാരതരത്നം നൽകി ഇന്ത്യ ആദരിച്ചു. പദവികളോ അധികാരമോ കൊണ്ടല്ല, ധൈര്യവും ത്യാഗവും കൊണ്ടാണ് ഒരു വ്യക്തി ചരിത്രത്തിൽ ഇടം നേടുന്നത് എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മഹതിയാണ് ശ്രീമതി അരുണ ആസിഫ് അലി. 1998 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ശ്രീമതി എം എസ് സുബ്ബലക്ഷ്മിക്ക് സമ്മാനിച്ചു. ഭാരതരത്നം നേടുന്ന ആദ്യ സംഗീതജ്ഞയായ വനിത എന്ന ബഹുമതിയും അവർക്ക് സ്വന്തമാണ്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചരിത്രം എം എസ് സുബ്ബലക്ഷ്മി ഇല്ലാതെ പൂർണ്ണമാകില്ല. ഭക്തിസാന്ദ്രമായ ആലാപനത്തിലൂടെയും അസാധാരണമായ സംഗീത പാടവത്തിലൂടെയും ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ മഹാഗായികയാണ് മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി. സംഗീത ലോകം സ്നേഹത്തോടെ വിളിച്ച എം എസ്. 1916 സെപ്റ്റംബർ 16

തമിഴ്നാട്ടിലെ മധുരയിൽ ജനനം. സംഗീതം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന സുബലക്ഷ്മി വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ സംഗീത പ്രതിഭ പ്രകടിപ്പിച്ചു. 10 വയസ്സിൽ തന്നെ ആദ്യ ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറക്കി. കൗമാരപ്രായത്തിൽ തന്നെ അവർ ഇന്ത്യയിലെ പ്രമുഖ സംഗീതവേദികളിൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. കർണാടക സംഗീതത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ എം എസ് സുബലക്ഷ്മി

0: അവർ സ്വന്തമാക്കി. ആ വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ അവർ അവതരിപ്പിച്ചു. സംഗീതത്തിനൊപ്പം സാമൂഹിക സേവനത്തിലും അവർ മാതൃകയായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ സംഗീത പരിപാടികളിലൂടെ ലഭിച്ച വരുമാനം അവർ സംഭാവന ചെയ്തു. സംഗീത രംഗത്തെ അവരുടെ അസാധാരണമായ സംഭാവനകൾക്ക് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയും അവയിൽ ഉൾപ്പെടുന്നു. 2001 ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചത് ശ്രീമതി ലതാ മങ്കേഷ്കറിയാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന പേരുകളിൽ ഒന്നാണ് ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ കുയിൽ, സ്വര കോകില എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ലതാജി 7 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ സ്ഥിര സ്ഥാനം നേടിയ ഗായികയാണ്. 1929 സെപ്റ്റംബർ 28 മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജനിച്ച ലതാ മങ്കേഷ്കർ പ്രശസ്ത സംഗീതജ്ഞനും നാടക പ്രവർത്തകനുമായ ദീനാനാഥ് മങ്കേഷ്കറുടെ മകളായിരുന്നു. 1940കളുടെ അവസാനത്തോടെ ആരംഭിച്ച അവരുടെ സംഗീതയാത്ര പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അവർ ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. ഓരോ ഗാനത്തിനും ഭാവവും വികാരവും അതിന്റെ പൂർണതയിൽ എത്തിക്കുന്ന അപൂർവമായ കഴിവായിരുന്നു ലതാജിയുടെ പ്രത്യേകത. 1963 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം അവർ ആലപിച്ച ആയേ മേരെ വതൻ എന്ന ദേശഭക്തി ഗാനം രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോലും ആ ഗാനം കേട്ട് വികാരഭരിതനായി എന്ന് ചരിത്രം പറയുന്നു. ആ ഒരു ഗാനത്തിലൂടെ തന്നെ ലതാജിയുടെ ശബ്ദം ഇന്ത്യയുടെ വികാരമായി മാറി. അവരുടെ സംഗീത ജീവിതത്തിൽ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ദാദാസാഹി ഫാൽക്കെ അവാർഡ് കൂടാതെ നിരവധി ദേശീയ ചലച്ചിത്ര അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ എണ്ണമറ്റ അംഗീകാരങ്ങൾ ലഭിച്ചു. 2001 ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ അസാധാരണ സംഭാവനകളെ മാനിച്ച് ലതാ മങ്കേഷ്കർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം സമ്മാനിച്ചു. 2022 ലതാജി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ ശബ്ദം ഇന്നും കോടിക്കണക്കിന് സംഗീതാസ്വാദകരുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരു ഗായിക എന്നതിലുപരി ഇന്ത്യയുടെ വികാരങ്ങൾക്കും ഓർമ്മകൾക്കും ദേശസ്നേഹത്തിനും ശബ്ദം നൽകിയ അനശ്വര കലാകാരിയായിരുന്നു ശ്രീമതി ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹരായ ഇന്ദിരാഗാന്ധിയും മദർ തെരേസയും അരുണ ആസിഫ് അലിയും MS സുബ്ബലക്ഷ്മിയും ലതാ മങ്കേഷ്കറും ഭാരതരത്നത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചവരാണ്. അവരുടെ ജീവിതം ഇന്നും ഇന്ത്യയുടെ അഭിമാനവും വരും തലമുറകളുടെ പ്രചോദനവുമാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റി കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ആണ് സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. യാത്രകൾ മനുഷ്യ മനസ്സിനെയും ചിന്തകളെയും അഗാധമായി സ്വാധീനിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവം. ദൈനംദിന ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് യാത്രകളെന്ന് കൃത്യമായും പറയാം. ഓരോ സഞ്ചാരങ്ങളും ഓരോ പഠന ക്ലാസ്സുകളാണ്. പുതുപുത്തൻ അറിവുകളുടെ, രുചിഭേദങ്ങളുടെ, നൂതന സൗഹൃദങ്ങളുടെ, നവവിഹായസ് തുറക്കുന്ന യാത്രകളെ നെഞ്ചിലേറ്റിയ ഞങ്ങളുടെ അനുഭവങ്ങളാണ് സുന്ദരസഞ്ചാരം എന്ന യാത്രാവിവരണ പരിപാടിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. സുന്ദരസഞ്ചാരത്തെ സ്നേഹപൂർവം നെഞ്ചേറ്റിയ പ്രിയ ശ്രോതാക്കളോടുള്ള അഗൈതവമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പങ്കിട്ടത്. നാളികേരവും മത്സ്യസമ്പത്തും മാത്രം കൈമുതലായുള്ള ദ്വീപുകാരുടെ ജീവിതവും ലാളിത്യവും പറഞ്ഞിരുന്നു. പട്ടിയും പന്നിയും പാമ്പും നിയമലംഘനങ്ങളും ഇല്ലാത്ത അവിടം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞ ജീവിതരീതിയാൽ സമ്പന്നമാണെന്നും പറഞ്ഞിരുന്നു. കടൽ സാഹസിക വിനോദങ്ങളായ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ട് യാത്രകളും സമ്മാനിച്ച സമുദ്രാന്തർ ഭാഗത്തെ കാഴ്ചകളുടെ വിസ്മയവും പവിഴപ്പുറ്റും വർണ്ണ മത്സ്യങ്ങളും കടലാമകളും സമ്മാനിച്ച അത്യപൂർവ ദർശന സുഖവും പറഞ്ഞിരുന്നു. ദ്വീപ് വികസന സമിതി അംഗവും ദ്വീപിലെ ആദ്യത്തെ സയൻസ് ബിരുദധാരിയെ പരിചയപ്പെട്ടതും ഒട്ടേറെ കഥകളും ഐതിഹ്യങ്ങളും ലക്ഷദ്വീപ് ചരിത്രവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് പറഞ്ഞാണ് ലക്ഷദ്വീപ് യാത്രാവിവരണം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിപ്പേരുള്ള കുടക് കാണാനായിരുന്നു അടുത്ത യാത്രാ പരിപാടി. സർക്കാർ സർവീസിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കർണാടകയിലെ മംഗലാപുരം അടക്കം ധാരാളം സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നെങ്കിലും കേരളത്തിലെ 3 ജില്ലകളുമായി അതിരു പങ്കിടുന്ന കൂർഗ് അഥവാ കുടക് സന്ദർശിക്കുവാൻ സാധിച്ചില്ല. ഒരവധി കിട്ടിയാൽ കുടുംബത്തിൽ ഒത്തുകൂടുക എന്ന ലക്ഷ്യവുമായി പലപ്പോഴും നേരെ കൊല്ലത്തേക്ക് പോരുകയായിരുന്നു പതിവ്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് കുടുംബവുമൊത്ത് കൂടുതൽ വിനോദസഞ്ചാരങ്ങൾ ആരംഭിച്ചത്. ഞങ്ങളുടെ അയൽവാസിയുടെ മകൾ കാഞ്ഞങ്ങാട് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച് കുടുംബമായി അവിടെ സ്ഥിരതാമസമാണ്. കാഞ്ഞങ്ങാട് അവർ പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. കുടകിലേക്ക് അവിടെ നിന്ന് പോകുവാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയത് അവർ മുഖാന്തരമാണ്. ഞങ്ങൾ രാത്രി വണ്ടിയിൽ തന്നെ യാത്ര പുറപ്പെട്ട് വെളുപ്പിനെ കാഞ്ഞങ്ങാടെത്തി. രാവിലെയുള്ള മുഹൂർത്തത്തിലായിരുന്നു പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം. ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ കാഞ്ഞങ്ങാട് നിന്നും വളരെ അകലെ അല്ലാതെയുള്ള ആനന്ദാശ്രമം എന്ന ആത്മീയ കേന്ദ്രത്തെക്കുറിച്ച് അറിയാനായത്. വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങൾ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനൊപ്പം കുടക് സന്ദർശിക്കാൻ കൂടി പ്ലാനുണ്ടെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കുടകിലുടനീളം യാത്ര നടത്താനുള്ള ഒരു ടൂറിസ്റ്റ് ടാക്സി കാർ ഏർപ്പാടാക്കി തന്നു. പുത്തൻ വീട്ടിൽ അതിഥികൾക്കായി ഒരുക്കിയ പ്രാതൽ കഴിച്ച ശേഷം ഞങ്ങൾ ആനന്ദാശ്രമം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം സമ്മാനിക്കുന്ന വേറിട്ട അനുഭവം ഏറെ ശ്രദ്ധേയമാണ്. ആത്മീയതയും സഹജീവി സ്നേഹവും കരുണയും സമഞ്ജസമായി സമ്മേളിക്കുന്ന അപൂർവ സുന്ദര സന്നിധാനമാണ് ആനന്ദാശ്രമം. സർവമത സാഹോദര്യവും സ്നേഹവും സന്ദേശമാക്കിയ ആനന്ദാശ്രമം സന്ദർശിക്കാതെ അവിടം വിടുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പ്രവേശന കവാടത്തിൽ തന്നെയുള്ള ഇൻഫർമേഷൻ ആഫീസിൽ പേരും വിലാസവും സന്ദർശന ഉദ്ദേശവും എഴുതി നൽകണം. എല്ലാവരുടെയും പേരും വിലാസവും സന്ദർശന കാരണവും എഴുതി നൽകിയതോടെ ആശ്രമാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു. ധാരാളം വൃക്ഷലതാദികളാൽ സമ്പന്നമായ ആശ്രമാന്തരീക്ഷം ഏറെ ശാന്തമായിരുന്നു. ശുഭ്രവസ്ത്രധാരികളായ സന്യാസിമാരെ ആശ്രമാന്തരീക്ഷത്തിൽ കണ്ടപ്പോൾ സന്തോഷവും ഒപ്പം ശാന്തിയും അനുഭവപ്പെട്ടു എന്നത് കേവലം സത്യം മാത്രം. അവർ ഓരോരുത്തരും ഏതോ മന്ത്രോച്ചാരണം നടത്തുന്നുണ്ടായിരുന്നു. എത്ര ശ്രദ്ധിച്ചിട്ടും മന്ത്രം ഏതെന്ന് മനസ്സിലായില്ല. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം കാണാൻ പോയ കാര്യം പറഞ്ഞാണല്ലോ സുന്ദര സഞ്ചാരം ആരംഭിച്ചത്. സർവമത സാഹോദര്യവും സ്നേഹവും കരുണയും ഒരുപോലെ സമ്മേളിക്കുന്ന ആനന്ദാശ്രമം വളരെ പ്രസിദ്ധവും അതുപോലെ ശാന്തവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിളനിലവുമെന്നാണ് മനസ്സിലാക്കാനായത്. വൃക്ഷ യഥാദികളാൽ സമ്പന്നമായ ആശ്രമത്തിൽ കണ്ട സന്യാസിമാർ മന്ത്രങ്ങൾ ഉരുവിടുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ടി സദാശിവൻ. കൂടുതൽ ആനന്ദാശ്രമ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആശ്രമാങ്കണത്തിൽ കണ്ട ചെറിയ ഒരു കെട്ടിടം ഹോമിയോ ഡിസ്പെൻസറി ആയിരുന്നു. അന്തേവാസികൾക്കും പ്രദേശവാസികൾക്കും ഇവിടെ നിന്ന് സൗജന്യമായി ഹോമിയോ ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും ലഭ്യമാണ്. വളരെ കൗതുകം തോന്നിയ ഒരവസ്ഥ, ആത്മീയതയും ഹോമിയോ ചികിത്സയും. പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആനന്ദാശ്രമത്തിൻ്റെ ആരംഭവും അതിന് ആധാരമായ വിവരങ്ങളും അന്തേവാസികളിൽ നിന്ന് അറിഞ്ഞവയും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. 1931 സ്വാമി രാംദാസ്, പപ്പ രാംദാസ് എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട്, മാതാജി കൃഷ്ണബായിയും ചേർന്നാണ് ആനന്ദാശ്രമം സ്ഥാപിച്ചത്. സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള ആത്മീയ കേന്ദ്രമാണ് ഇത്. ആനന്ദാശ്രമം എന്നാൽ എല്ലാവർക്കും ആനന്ദം ലഭിക്കുന്ന ഭവനം എന്നാണ് അർത്ഥമാക്കുന്നത്. വൈഷ്ണവ സന്യാസിയായിരുന്ന സ്വാമി രാംദാസ് ഭക്തിയിലൂടെയും നിരന്തര സാധനയിലൂടെയും ആന്തരിക ശക്തിയെ പുനർജീവിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് 1931 സ്ഥാപിച്ച ആശ്രമമാണിത്. തുടർന്ന് മാതാജി കൃഷ്ണഭായി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അന്താരാഷ്ട്ര പ്രശസ്തി നേടിയെടുക്കുകയും ചെയ്തു. ഓരോ ആശ്രമങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആശയങ്ങളിൽ വേലി കെട്ടിത്തിരിച്ചാണ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ തികച്ചും ഭിന്നവും ശ്രേഷ്ഠവുമായ ആശയവുമായാണ് ആനന്ദാശ്രമം ആരംഭിച്ചത്. മതം, ജാതി, വർണ്ണം, രാജ്യം എന്നിവ ആശ്രമ പ്രവേശനത്തിന് തടസ്സമാകുന്നില്ല. എല്ലാവർക്കുമായി തുറന്ന ഒരു ആത്മീയ കേന്ദ്രം എന്ന സവിശേഷത ആനന്ദാശ്രമത്തെ പരമോന്നതിയിൽ ഉയർത്തിയിരിക്കുന്നു. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളോ വേർതിരിവോ ഇല്ലാതെ ജപത്തിനും സേവനത്തിനും മാത്രമാണിവിടെ പ്രാധാന്യം നൽകുന്നത്. മാധവസേവ എന്നാൽ മാനവസേവ എന്ന ഉദാത്ത മാതൃക പിന്തുടരുന്ന ആശ്രമം. അന്തേവാസികൾ സദാ രാമനാമം ഉരുവിടുകയും എഴുതുകയും ചെയ്യുന്നു. അവയൊക്കെ ബൈൻഡ് ചെയ്ത് ആശ്രമത്തിലെ അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാകും. ധ്യാനത്തിലും ആത്മീയ പഠനത്തിലും അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷമാണ് മറ്റൊരു സവിശേഷത. അതിരാവിലെ 5 മണിക്ക് പ്രഭാത വന്ദനത്തോടെ ആരംഭിക്കുന്ന ആശ്രമത്തിൻ്റെ പ്രവർത്തനം രാത്രി 10:30 വരെ തുടരും. ഇവിടത്തെ സ്പെഷ്യൽ സ്കൂളിൽ ആധുനിക പാചകകല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീയത എന്നിവ പാഠ്യവിഷയങ്ങളാണ്. ജനസേവനം, ജനാർദ്ദന സേവനം എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സൗജന്യമായി ഹോമിയോ ചികിത്സ ലഭ്യമാക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. സ്വാമി രാംദാസിന്റെ കാലം മുതൽക്കേ ആശ്രമത്തിൽ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളെ ശുശ്രൂഷിക്കുന്നതും ആശ്രമത്തിലെ സേവനത്തിൻ്റെ ഭാഗമാണ്. ആശ്രമം തുറക്കുന്നത് മുതൽ ഡിസ്പെൻസറിയും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ആശ്രമത്തിലെ പ്രാർത്ഥനാ മുറി സവിശേഷതകളുടെ ഒരു കൂടാരം തന്നെയെന്ന് പറയാം. ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അവിടെയില്ല. എന്നാൽ ഗാനാലാപനം നടത്താൻ കഴിയുന്നവർക്ക് അവിടുത്തെ സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെയോ അല്ലാതെയും പ്രാർത്ഥനാ ഗാനങ്ങളും ഭജൻ ഗാനങ്ങളും ആലപിക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. സർവമത സൗഹാർദ്ദത്തിൻ്റെ അഭൗമ സൗന്ദര്യം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരവസരമായിരുന്നു ആനന്ദാശ്രമത്തിലെ പ്രാർത്ഥനാമുറി. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഭക്തരും സഞ്ചാരികളും അവരുടെ മാതൃഭാഷയിൽ ആർജവത്തോടെ ഗാനാലാപനം നടത്തുന്നത് കേൾക്കാൻ കഴിഞ്ഞത് ആവേശമായി. ഞങ്ങളും കുറച്ച് സമയം പ്രാർത്ഥനാ നിരതരായി അവിടെ ഇരുന്നു. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848557785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞങ്ങാട്ടുള്ള സുഹൃത്തിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിനെത്തിയ ശേഷം അവിടെ അടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ആനന്ദാശ്രമം സന്ദർശിക്കാൻ പോയ വിവരം പറഞ്ഞിരുന്നു. ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ നിന്നും പരിസരത്തുള്ളവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് മേന്മ കൂട്ടുന്നതായി തോന്നി. ഏത് ജാതി മതസ്ഥരെയും യാതൊരു വേർതിരിവുമില്ലാതെ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന പ്രധാന പ്രാർത്ഥനാ മുറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പാടാൻ കഴിവുള്ള ആർക്കും, ഏത് രാജ്യക്കാരും അവിടെയുള്ള

സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടോ അല്ലാതെയോ ആലാപനം സാധ്യമാകുന്നു എന്ന മഹത്തരമായ കാര്യം ഏറെ പ്രശംസനീയമായി തോന്നുന്നു. കുറച്ച് സമയം അനിർവചനീയമായ ശാന്തതയും സംഗീത സാന്ദ്രതയും ആസ്വദിച്ച് ഞങ്ങളും പ്രാർത്ഥനാ നിരതരായിരുന്ന കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ടി സദാശിവൻ. കൂടുതൽ ആനന്ദാശ്രമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ച് സമയത്തിന് ശേഷം ആശ്രമവും പരിസരവും ചുറ്റിക്കാണുവാൻ ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചു. ഞങ്ങളോടൊപ്പം ഒരു ആശ്രമ അന്തേവാസിയും ഉണ്ടായിരുന്നു. ആദ്യം സന്ദർശിച്ചത് അവിടുത്തെ വിശേഷപ്പെട്ട ഗോശാലയായിരുന്നു. വളരെ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗോശാല ആരെയും ആകർഷിക്കും വിധം സുന്ദരവും വൃത്തിയും വെടിപ്പും ഉള്ളതായിരുന്നു. ചൂടിൽ നിന്നും ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികളിൽ നിന്നും രക്ഷ നേടാൻ ഉതകും വിധം ഗോശാലയിലാകെ ഫാനുകൾ വിന്യസിച്ചിരുന്നു. ശുചിത്വം പാലിക്കുന്നതിൽ ഗോപാലകർ അനുഷ്ഠിക്കുന്ന അച്ചടക്കം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഗോശാലയുടെ രൂപകൽപ്പനയിലുള്ള മഹത്വം ഏറെ ശ്രദ്ധേയമാണ്. വിസർജ്യ വസ്തുക്കൾ അവിടെ തന്നെ കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടാക്കാൻ അവസരം നൽകാതെ അപ്പോൾ തന്നെ തൊഴുത്ത് വൃത്തിയാക്കുന്ന കുശലത ഏറെ ആദരവോടെയാണ് ഞങ്ങൾ കണ്ടുനിന്നത്. ആശ്രമത്തിലെ നിത്യപൂജയ്ക്കും അതിഥി സൽക്കാരത്തിനും ആവശ്യമായ പാൽ, നെയ്യ്, മറ്റ് ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവ ഇവിടുത്തെ ഗോശാലയിൽ നിന്നാണ് ലഭിക്കുന്നത്. മാനവ സ്നേഹം പോലെ തന്നെ പവിത്രമാണ് ഗോ സംരക്ഷണമെന്നും ആശ്രമവാസികൾ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ എത്തുന്നവർക്ക് ഗോശാല സന്ദർശിച്ച് പശുക്കൾക്ക് പുല്ല്, ശർക്കര മുതലായവ നൽകാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. പശുക്കൾക്ക് തീറ്റ നൽകുന്നത് പുണ്യമായി കരുതുന്ന സന്ദർശകരിൽ മഹാഭൂരിപക്ഷവും പശുക്കൾക്ക് തീറ്റ നൽകി സായൂജ്യമടയുന്നത് കാണാനായി. പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് ഇവിടെ തന്നെ കൃഷി ചെയ്യുകയാണ്. ഒരു പച്ചക്കറി തോട്ടവും ആശ്രമ പരിസരത്ത് കാണാൻ കഴിഞ്ഞു. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലാണ് ഇവിടെ പച്ചക്കറികൾ നട്ട് വളർത്തി പരിപാലിക്കുന്നത്. ഫാനുകൾ ഘടിപ്പിച്ച ഗോശാലയും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തോടെ പച്ചക്കറികൾ വളർത്തുന്ന ആശ്രമ അന്തരീക്ഷവും ആദ്യമായാണ് ഞങ്ങൾക്ക് കാണാനായത്. ആത്മീയതയും സാമൂഹ്യ സേവനവും മൃഗസംരക്ഷണവും ഒരുപോലെ കൊണ്ടുപോകുന്ന മികച്ച മാതൃകയെന്ന നിലയിൽ ആനന്ദാശ്രമം അഭിനന്ദനം അർഹിക്കുന്നു. മാതാജി കൃഷ്ണബായിയുടെ ദർശന സൗഭാഗ്യം തേടി തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. മാതാജിയുടെ ദർശനം ലഭിച്ച ഞങ്ങളും ധന്യരാണ്. മാതൃവാത്സല്യം നേരിട്ട് അനുഭവിച്ചതുപോലെയുള്ള ആ കണ്ണുകളിലെ കരുണയും ആർദ്രതയും മന്ദസ്മിതത്തിലെ ശാന്തതയും ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അനുഭൂതിയാണ്. ഉച്ചയായതോടെ ഉച്ചയൂണിനുള്ള ശംഖനാദം മുഴങ്ങി. ജാതിമത പദവി ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ ആശ്രമവാസികൾ വിളമ്പിത്തന്ന അന്നം ഒരു പ്രസാദം പോലെ കഴിച്ചത് ഓർമ്മയിലെന്നും വിളങ്ങി നിൽക്കും. ഒപ്പം അവിടെ നിന്ന് ഊണിനൊപ്പം ലഭിച്ച മോരിൻ്റെ രുചിയും മണവും ഗുണവും ചൈതന്യം തുളുമ്പുന്ന മാതൃദർശനം പോലെ ഓർമ്മകൾ എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. മറാഠിയിലെ പ്രസിദ്ധ ഗീതാഭാഷ്യമായ ജ്ഞാനേശ്വരി എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ ആനന്ദാശ്രമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വാമി രാംദാസിൻ്റെ പ്രധാന രചനകൾ ഇവയാണ്. ഇൻ ക്വസ്റ്റ് ഓഫ് ഗോഡ്, അറ്റ് ദി ഫീറ്റ് ഓഫ് ഗോഡ്, ലെറ്റേഴ്സ് ഓഫ് സ്വാമി രാംദാസ്. ഏകദേശം 2 മണിയോടെ ആനന്ദാശ്രമാന്തരീക്ഷത്തോട് വിട പറഞ്ഞു. അപ്പോഴും മാതാജിയുടെ സുസ്മേര വചനം ഞങ്ങളെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സുന്ദര സഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കർണാടക സംസ്ഥാനത്തെ കുടക് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ

0: 7994880. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
6: നമസ്കാരം.
5: അപ്പൊ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലേ?
6: അതെ.
5: അപ്പൊ ഈ മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ സാർ, ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നത് ഒരു ഇപ്പൊ ഒരു ആഡംബരമായിട്ടല്ല നമ്മൾ കരുതുന്നത്, ഇതൊരു ആവശ്യമായിട്ടാണ് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എന്താണ് പറയാനുള്ളത്?
6: മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാര് ഇഷ്യൂ ചെയ്യുന്ന പലതരം പോളിസിയിൽ ഒരു വിഭാഗമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസും നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. നമ്മൾ ഇതിനുമുമ്പുള്ള എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി അപ്രതീക്ഷിതമായി അസുഖം പിടിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് അതിഭയങ്കരമാണ്. അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിയുടെ മാസമുള്ള ഏർണിങ്സ് ഇന്ന് സേവിങ്സും താങ്ങാൻ പറ്റാമെന്ന് തന്നെ അപ്പുറമാണ്. അത് അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിന്. അതാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി, അഥവാ മെഡിക്ലെയിം പോളിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പോളിസി എടുത്ത ഒരു വ്യക്തി ഇൻഷുർഡ് എന്ന് പറയും, പോളിസി എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ പോളിസിയിൽ പറയുന്ന കുടുംബാംഗങ്ങളോ അസുഖം ബാധിച്ചോ പരിക്കുകൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അവരുടെ മുഴുവൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മെഡിക്ലെയിം പോളിസീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വ്യാപകമായിട്ട് വളരെ 10-15 വർഷമായുള്ളൂ. കാരണം മെഡിക്കൽ എക്സ്പെൻസ് അലാമിങ്ങിൽ കൂടുന്നു. വലിയ വലിയ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വരുന്നു, അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ ചെലവുള്ളൊരു ബാധ്യതയാവുന്നില്ല. അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഡിഡക്ട് ചെയ്ത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കാറുണ്ട്. സോ അവരെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരെ സംബന്ധിച്ചുള്ള അതല്ല സ്ഥിതി. പെട്ടെന്ന് ഇന്നത്തെ കാലത്തൊരു അസുഖങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മെഡിക്കൽ ചെലവ് വഹിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇത്തരം പോളിസീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ എല്ലാ അസുഖങ്ങളെ സംബന്ധിച്ചും എല്ലാ ട്രീറ്റ്മെൻറ്റെ സംബന്ധിച്ചോളം ഫുള്ളി കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ടിലി കവർ ചെയ്യുന്ന സംവിധാനമാണ് മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന വിഭാഗം.
5: മെഡിക്ലെയിം പോളിസികൾ നൽകുന്നത് കമ്പനികളാണെന്ന് സാർ പറഞ്ഞു. ഏതൊക്കെ കമ്പനികളാണ് ഈ പോളിസികൾ നൽകുന്നത്?
6: ഇത് രണ്ടു തരം കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് ഇഷ്യൂ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് പോളിസി, LIC. ഇപ്പൊ LIC-ക്കും ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷേ LIC വരുന്നതിന് മുമ്പ് തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലാണ് മെഡിക്ലെയിം പോളിസീസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് വർഷങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ വിഭാഗത്തിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഈ രംഗത്തേക്ക്.

0: നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു. എല്ലാ പോളിസിക്കും അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഒരു വർഷമാണ് കാലാവധി. അപ്പം മെഡിക്ലെയിം പോളിസിയിലെയും കാലാവധി ഒരു വർഷമാണ്. ആ കാലാവധി തീരുന്നതിൻ്റെ തലേ ദിവസം എങ്കിലും നമ്മൾ പോളിസി റിന്യൂ ചെയ്തിരിക്കണം. അങ്ങനെ റിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്തോളും. പക്ഷേ ബ്രേക്ക് വന്നാൽ പിന്നെ ചിലപ്പോൾ പുതിയ പ്രപ്പോസൽ കൊടുക്കുകയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ടി വരും. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരം, മെഡിക്ലെയിം പോളിസീസും മറ്റു പോളിസീസ് പോലും ജനറലി ഒരു വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്.
1: ഇപ്പം ഈ പോളിസി എടുക്കാൻ പലർക്കും എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ താലൂക്കുകളിലും ഈ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി ലൈക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഈ നാല് കമ്പനികളും പൊതുമേഖല ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി. അവർക്കെല്ലാം ബ്രാഞ്ച് ഓഫീസും കൂടാതെ സാറ്റലൈറ്റ് ഓഫീസും ഉണ്ട്. ചില വില്ലേജുകളിൽ സാറ്റലൈറ്റ് ഓഫീസ്. ഇത് കൂടാതെ ഇവർക്ക് ഏജന്റുമാരും കാണും. സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനിക്ക് വ്യാപകമായ ഏജൻസ് ഉണ്ട്. LIC ബിസിനസ് ചെയ്യുന്നവർ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് ഏജൻസി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് നമ്മുടെ പ്രപ്പോസൽ ഫോം എഴുതി കൊടുത്താൽ പ്രീമിയം അടച്ച് പോളിസി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ടൗണിലും എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും ഡിസിസ് സെന്റേഴ്സിലും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന പോലുള്ള കമ്പനികളുടെയും ഓഫീസസ് ഉണ്ട്. ഒന്നുകിലും കമ്പനിയിൽ നേരിട്ട് പോയി അവിടെ മാനേജറെ കാണുകയും ഡെസ്കിൽ കാണുകയും പ്രപ്പോസൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഏജന്റുമാർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ട് പ്രപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് പ്രീമിയം വാങ്ങിച്ച് പോളിസി ഇഷ്യൂ തരുന്നതായിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
1: സാർ, നമ്മൾ ഇപ്പോൾ ഒരു നിലവിൽ നമുക്കൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു അസുഖവും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ക്ലെയിംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അത് നല്ലൊരു ചോദ്യമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ്. സപ്പോസ് നമുക്കൊരു വാഹനമുണ്ട്, നാളെ ഇടിക്കുമോ എന്ന് ഇടിച്ചാൽ ഇടിക്കത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷേ ഇടിച്ചാലോ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നതുപോലെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത ഉണ്ട്, വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചിലവ് നിങ്ങളുടെ അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ അസുഖത്തിന് എങ്ങനെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റും? ആഫ്റ്റർ ആൾ ദേ ആർ ഓൾസോ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് റിസ്ക് കവർ ചെയ്യുകയാണ് എല്ലാ ഇൻഷുറൻസും, മെഡിക്ലെയിമിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവർ ഇൻഷുറൻസ് തരത്തില്ല, അല്ലെങ്കിൽ തന്നാൽ പോലും ആ അസുഖം എക്സ്ക്ലൂഡ് ചെയ്ത് തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയതായിട്ട് പോളിസി എടുക്കണമെന്ന് പറയുന്നു. ആ പോളിസി എടുക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ച് പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറലി പോളിസി കൊടുക്കില്ല. അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ എക്സ്പെൻസസിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെല്ലാം പോളിസി കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞതാ, റിസ്ക് ഉണ്ടെങ്കിൽ പിന്നെ പോളിസി കൊടുക്കത്തില്ല. കമ്പനിക്കാർ പ്രീമിയം എത്ര രൂപ വാങ്ങിച്ചാലും അതിൻ്റെ കവറേജ് കൊടുക്കണം. 10 ലക്ഷം രൂപയുടെ പോളിസിയാണെങ്കിൽ 10 ലക്ഷം രൂപയും കൊടുത്തോണം, പ്രീമിയം 10,000 രൂപ ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത റിസ്ക്കാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും കമ്പനി പോളിസി ഇഷ്യൂ ചെയ്ത് റിസ്ക് എടുക്കത്തില്ല. അഥവാ റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് അസുഖമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, നിലവിലുള്ളത്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടേ പോളിസി ഇഷ്യൂ ചെയ്യാറ്.
1: അപ്പൊ സാർ, ഈ പോളിസികളിൽ പറയാറുണ്ട് ഉത്തമ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ?
0: കറക്റ്റ്. ഉത്തമ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ ഇൻഷുറൻസ് കമ്പനി, താങ്കൾ പോളിസി എടുക്കുന്ന ഇൻഷുർഡ് ആണ്. അപ്പൊ താങ്കൾക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ വന്നേക്കാവുന്ന അസുഖങ്ങൾ കണക്കാക്കിയാണ് തരുന്നത്. അപ്പം എനിക്കറിയണം താങ്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പൊ എത്ര വയസ്സുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹാർട്ട് സംബന്ധ നേരത്തെ അസുഖം ഉണ്ടായിട്ടോ, ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്തിൽ ഇപ്പം എല്ലാ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കിയിട്ടല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ മാത്രമേ അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും, അല്ലാത്ത കേസിൽ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കുന്നില്ല. അപ്പം മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇൻഷുറൻസ് കമ്പനി പോളിസി തരികയാണ്. അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം, എൻ്റെ പേര്, വയസ്സ്, എൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയണം. പ്രപ്പോസൽ എന്ന് പറയും, എനിക്ക് ഇത്ര രൂപയുടെ കവറേജ് വേണം. ആ പ്രപ്പോസലില് ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആർ ഇ സഫറിങ് ഫ്രം എനി ഡിസീസ്, യെസ് ഉണ്ട്, നോ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹാവ് യു എവർ ബീൻ ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്തുണ്ടോ, മുട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, എൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ അഞ്ചാറ് അഞ്ചോ എട്ടോ പത്തോ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലപ്പോഴും എഴുതുന്ന നോ നോ എനിക്ക് അസുഖമൊന്നും ഇല്ല, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലെന്നായി എഴുതുന്നത്. അപ്പം നിങ്ങൾ അസുഖം ഇല്ലെന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിക്ലറേഷനെ ഞങ്ങൾ അല്ലെ ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ എഴുതി നൽകുന്നതാണെന്നാണ് ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നത്. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്.

0: ഉത്തമ വിശ്വാസത്തല്ലേ പോളിസി എടുക്കുന്നതാണ്. പറഞ്ഞതെല്ലാം ശരിയാണ്. അദ്ദേഹത്തിന്റെ വയസ്സ്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് എല്ലാം ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ബോധത്തോടെ എടുത്താണ് ഞങ്ങൾ പോളിസി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, മറച്ചു വെച്ചാണെന്ന്, തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിക്കാനോ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ വരെ അധികാരമുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
3: ആരോഗ്യത്തിന്റെ പഞ്ച്.
4: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നം നിങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ആരോഗ്യത്തിന്റെ പഞ്ച്
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ.

0: ലക്ഷ്മി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ
1: എന്താണല്ലേ? ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത്ത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത്ത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത്ത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത്ത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
6: അമ്മാത്ത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ കുറെ നാളായൊന്ന് ഒരുമിച്ച് വന്നിട്ടല്ലേ.
0: സത്യം പറഞ്ഞാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന രണ്ടുപേർക്കും കൂടെ. അതെ, സത്യമായിട്ട് ഞങ്ങൾ മിസ് ചെയ്തിരിക്കണം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ വേണ്ടി ഒണീസിലുള്ള ആതിരയും ശ്രീലക്ഷ്മിയുമാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ ആതിര,
0: അതെ,
1: രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴയൊക്കെ ഉണ്ടായിരുന്നു.
0: മഴയുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ രണ്ടു ഇരിക്കുന്ന

0: സമയത്ത് കുറച്ച് പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സ്നേഹവും ഒക്കെ എല്ലാം അല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ
1: പറയാൻ.
0: അതെ, പക്ഷെ എങ്കിൽ കൂടിയും ഇപ്പോൾ മഴ എന്നുള്ളത് വളരെ ശക്തമായിട്ട് തുടരുകയാണ് അല്ലേ. മഴക്കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ മഴയുടെ ഒരു അളവ് കുറവാണ് എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു 5 ദിവസങ്ങളായിട്ട് ശക്തമായിട്ടുള്ള മഴയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കെടുതിയിലും സങ്കടത്തിലും പ്രളയമുണ്ടാവാനുള്ള സാധ്യത, പല പത്തനംതിട്ടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് റാന്നി ആറന്മുളയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
1: തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു വള്ളസദ്യയുടെ ഒരു ടൈം ആയിരുന്നു, അതൊക്കെ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മളോടൊക്കെ എന്നും എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് അറിയിക്കുക സേഫ് ആണോ എന്ന് തന്നെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ലൈവിൽ പറയാറുള്ളതാണ്, നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകളൊക്കെ നമ്മളൊന്ന് പാലിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും കടലിൽപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളൊക്കെ കാണാതാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ കൊല്ലത്ത് നടക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ ഇതേ കണക്ക് കിട്ടുന്ന നമുക്ക് ഒരുപാട് അലേർട്ടൊക്കെ നമ്മുടെ അധികൃതർ തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം
0: തീർച്ചയായും. അപ്പോൾ മഴ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് മഴ ഒട്ടും ആസ്വാദ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഭൂമിയെ തണുപ്പിക്കാൻ വേണ്ടി മഴ ആവശ്യം തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും സേഫ് ആവുന്ന രീതിയിലുള്ള ഒരു ഒരു രീതി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നറിയിപ്പുകളെല്ലാം പാലിച്ച് തന്നെ, ഇപ്പം ഇന്ന സ്ഥലങ്ങളിൽ യാത്രാ വിലക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പാലിക്കുക അല്ലേ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ദിവസവും നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ അതായത് കടൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് മത്സ്യബന്ധനത്തിന് ഇറങ്ങാതിരിക്കുക. ഇപ്പോൾ ഈ 2-3 ദിവസങ്ങൾ അടുപ്പിച്ചായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും പാലിക്കുക എന്നുകൂടി പറയുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ജില്ലകളിലാണ് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് വരെ ഇന്ന് 12 ജില്ലകൾ, അതായത് തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റ് 12 ജില്ലകളിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി എക്സാംസ്, പൊതുപരീക്ഷകൾ മാത്രമാണ് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ സാധ്യത ഉള്ളതിനാൽ തന്നെ അവിടെ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് എല്ലാവരും പാലിക്കുക, നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റിന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുകൂടി പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. നമ്മൾ പലപ്പോഴും ഇത് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്, കൊല്ലം റിലേറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറയുന്നത് കൊല്ലം മാത്രമല്ല അല്ലേ, നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
1: വേൾഡ് വൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് മെസ്സേജ് വരാറുണ്ട്.
0: അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റ് ജില്ലകളിൽ താമസിക്കുന്ന, പ്രത്യേകിച്ചും പത്തനംതിട്ട, വയനാട്, ഇടുക്കി അങ്ങനെയുള്ള ജില്ലകളിൽ താമസിക്കുന്നവരൊക്കെ പ്രത്യേകമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം എന്നുകൂടി പറയുകയാണ്.
1: അപ്പോൾ നമുക്ക് താമരശ്ശേരി ചുരത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവിടെയൊക്കെ നിയന്ത്രണം തുടരുകയാണ്. ക്യാമ്പുകളുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് ഒരു ചെറിയ ശമനം ഉണ്ടായെങ്കിലും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീരദേശത്തും മലയോര മേഖലയിലും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ 273 ദുരിതാശ്വാസ ക്യാമ്പുകൾ, അവിടെ 7674 പേരെയാണ് ഇതിനകം മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിയിപ്പ്. കോട്ടയത്ത് 64 ക്യാമ്പുകളും കോഴിക്കോട് 36 ക്യാമ്പുകളുമാണ് ഇങ്ങനെ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും തീരദേശ മേഖലകളിലും പ്രത്യേക മുന്നറിയിപ്പുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ കടൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗത്ത് താമസിക്കുന്നവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, അലേർട്ടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ പാലിക്കുക എന്ന് പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് അതിൻ്റെ പ്രോപ്പർ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി നമ്മൾ റേഡിയോ സാന്ത്വനത്തിലൂടെ ഒരു അറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക അല്ലേ.
1: അതെ, ഇപ്പോൾ ഈ ഒരു മഴ സമയത്തുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കുളിക്കാൻ പോകുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് പോകുക.

എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ കുട്ടികളൊക്കെയാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു അപകടത്തിൽ പെട്ടുപോകുന്നത്. മുതിർന്നവർക്കും ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ മഴ കനക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം തീവ്രമായിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ പുഴകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലൊക്കെ കുളിക്കാൻ പോകുന്നതിന് നമ്മളൊന്ന് നിയന്ത്രണം വെക്കുക എന്നുള്ളതും കൂടി പറയുകയാണ്. നമ്മൾ സ്വയം അത് ചിന്തിച്ച് മാറുക അല്ലേ. ഇപ്പോൾ വീട്ടിൽ നമ്മൾ അമ്മയും അച്ഛനും ഒക്കെ പറയുകയാണ് ഇന്ന് പോവണ്ട, ഇന്ന് അവിടെ പോയി കുളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും

0: ഇത്തിരി നേരത്തിലൂടെ പ്രിയപ്പെട്ടവരെല്ലാവരും സേഫാണ്, മഴയൊക്കെ ഉണ്ട്, മഴയുടെ വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ മഴക്കെടുതികൾ പറയുമ്പോഴും നിങ്ങളെല്ലാവരും സേഫാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. ഐ കൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മഴക്കെടുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം നമ്മളിങ്ങനെ അതിജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മഴക്കാലം ആകുമ്പോൾ ഒരുപാട് രോഗങ്ങൾ വരും അല്ലേ. ഡെങ്കിപ്പനി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, എലിപ്പനി, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ വെള്ളത്തിലൂടെ അല്ലേ, ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള അഴുക്ക് വെള്ളങ്ങളിലൊക്കെ തട്ടുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ സ്വയം ചികിത്സകളൊക്കെ മാറ്റി വച്ചിട്ട് ചെറിയ പൊടിക്കൈകളൊക്കെ പരീക്ഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് നമുക്ക്. പക്ഷേ എങ്കിലും കുറച്ച് നല്ല രീതിയിൽ എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകുക, പ്രോപ്പറായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെ എടുക്കുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്.
1: അതെ, അപ്പോൾ നമ്മളിങ്ങനെ മഴയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഒരു വശത്ത് നോക്കുവാണെങ്കിൽ വളരെ നല്ലതാണെങ്കിൽ പോലും പിന്നീട് ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ സമ്മാനിക്കുമ്പോൾ നമുക്കതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കും അല്ലേ. പക്ഷെ നമ്മൾ ഇതിനെയും അതിജീവിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോഴത്തേക്കും കൊല്ലംകാർക്കൊരു പവറാണ്. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരുപാട് മറ്റ് ജില്ല നമ്മളിപ്പോൾ പൊതുവെ എവിടെയെങ്കിലുമൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലംകാരൻ മാത്രമാണ് അതിൽ പെട്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ കിടന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കോർത്തെടുക്കുന്നു.
0: അതിനോട് ഒരു കൊല്ലംകാരി എന്ന രീതിയിൽ മാത്രമല്ല വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ജില്ലയിലും പ്രശ്നക്കാരുണ്ട് അല്ലേ, അതുപോലെ കൊല്ലത്തും
1: പ്രശ്നങ്ങൾ
0: എല്ലായിടവും ഉണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൊല്ലത്ത് അങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ കുറച്ചും കൂടെ എപ്പോഴും നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ള സ്ഥലമാണ്
1: എന്നുള്ള രീതിയിലാണ്.
0: പക്ഷേ ഇവിടെയുള്ളവർ സത്യത്തിൽ പാവങ്ങളാണ് അല്ലേ, ഒത്തിരി സ്നേഹമുള്ള ആൾക്കാരാണ്. പുറത്തുനിന്ന് ഒരാൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, കൊല്ലംകാർ ഇച്ചിരി ഡേഞ്ചറാണ്, ഒന്ന് ഇച്ചിരി ഗ്യാപ്പിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ഒരു ചിന്താഗതിയെ മാറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അങ്ങനെ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് റിവ്യൂസ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് കൊല്ലംകാർ പാവങ്ങളാണ് അല്ലേ, അവർ പ്രശ്നക്കാരെന്ന്
1: സംസാരിക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മളൊരു ടോൺ അങ്ങനെ ആയിരിക്കും.
0: അപ്പോൾ യഥാർത്ഥത്തിൽ പാവങ്ങളാണ് കൊല്ലംകാരി എന്ന രീതിയിൽ മാത്രം പറയല്ല. പലപ്പോഴും ചില സമയത്ത് പുറത്തൊക്കെ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് വേറെ ജില്ലകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊല്ലം ഇച്ചിരി ഡേഞ്ചറാണ്, ഞാനപ്പോൾ ചിന്തിക്കും എന്ത് ഡേഞ്ചറാണ് ഇവിടെ ഉള്ളത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ എന്താ പറയുക, അങ്ങനെ എടുത്ത ചിന്താഗതികളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുത് പല കാര്യങ്ങളും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് വെക്കുന്നതൊക്കെ സത്യത്തിൽ അബദ്ധങ്ങളായിരിക്കും അല്ലേ.
1: അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:16. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിനുള്ള സമയമല്ലേ അതിൽ.
0: അപ്പോൾ കൊല്ലംകാരെ പറഞ്ഞ സമയത്ത് തന്നെ റാന്നിയിലും അങ്ങനെ പത്തനംതിട്ടയിലെ പല മേഖലകളിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴക്കെടുതികൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം സൈന്യമായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഡേഞ്ചറാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ.
1: അത് വീണ്ടും ആതിരക്ക് ഇങ്ങനെ പറഞ്ഞോളാൻ കഴിയാതെ, കാരണം നമ്മളൊരു ബ്രേക്കിലോട്ട് പോകുകയാണ് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് ആതിര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ചിത്രാമ്മയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവാണ്. അതെ, അപ്പൊ അതില് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് ഞാൻ ഇത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും സുദിനം നേരുന്നു. അപ്പൊ താങ്ക് യു ചിത്രാമ്മ. ചിത്രാമ്മയ്ക്കും നല്ലൊരു ദിവസം നേരാണ്. ഗ്രാമഭംഗി നാമകരണം പോലെ ഭംഗിയാർന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? യെസ്, ഗ്രാമഭംഗി എന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആശയം അവതരണം ആർ ജി ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ എൻ്റെ
0: സാങ്കേതിക സഹായം ആദർശ്.

0: രജയാണ്. അപ്പോൾ ആദർശജിയുടെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായും ആദർശജിക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ നല്ലൊരു സാന്നിധ്യം തന്നെ ഉണ്ട്. കാവുകൾ അല്ലെങ്കിൽ വിചിത്ര വനങ്ങൾ, അവിടുത്തെ കുളങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഇവയെക്കുറിച്ചുള്ള വിവരണം മികച്ചതായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കാവുകളെ പറ്റിയുള്ളൊരു വർണ്ണനയായിരുന്നു നടത്തിയിരുന്നത്. കായംകുളമാണ് അച്ഛൻ്റെ ജന്മദേശം. തറവാട്ടിൽ കാവും കുളവും കുടുംബക്ഷേത്രങ്ങളും ഉണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ പശ്ചാത്തല സംഗീതം ആസ്വാദ്യകരമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി, ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിനെ പറ്റിയും ചിത്രാമ പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായും
0: ശ്രീകുട്ടിക്കും അണിയറ പ്രവർത്തകർക്കും റേഡിയോ സാന്ത്വനത്തിനും ആശംസകൾ നേരുന്നു. ചിത്രാമയുടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജാണ്, നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ നല്ലൊരു റിവ്യൂ ആണ് പല ശ്രോതാക്കളും തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചിത്രാമ. അപ്പോൾ തീർച്ചയായും ആദർശിനോട് ഈ ഒരു വിവരം നമ്മൾ അറിയിക്കുന്നതായിരിക്കും.
1: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അതിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ റോ ആയിട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ഒരു രൂപപ്പെടുത്തി നമുക്ക് തിരിച്ചു തരാറുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ സമയത്ത് നമ്മളുടെ ഒരു സങ്കല്പത്തിനൊക്കെ അനുസരിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു നമുക്കൊരു സങ്കല്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ വളരെ മനോഹരമായിട്ട് അവരത് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടുള്ള ആദർശ് അജയ് ആണെങ്കിലും അതേപോലെ ശ്യാംദാസ് ആണെങ്കിലും ഒക്കെ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ശബ്ദം നിങ്ങളൊരിക്കലും ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല,
0: ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് കൂടുതലും പരിചിതമാവുന്നത് നമ്മളുടെ വോയിസസ് ആണ് അല്ലേ? അപ്പൊ നമ്മളാണ് എപ്പോഴും ശബ്ദമായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ
1: ബാക്ക് ബോൺ ആയിട്ട്,
0: അതെ, അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ റേഡിയോ സാന്ത്വന ഇത്ര മനോഹരമായിട്ട് പോകില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരാണ് ഇവിടുത്തെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മൾ ആ ഒരു പ്രിയപ്പെട്ട നമ്മുടെ അണിയറ പ്രവർത്തകരെ, സാങ്കേതിക സഹായം ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു അവസരത്തിൽ കൂടി ഓർക്കുകയാണ്. അതുപോലെ ചിത്രാമ്മയുടെ അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മഴ അല്ലെങ്കിൽ ആ മഴക്കെടുതികളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് വിട്ടുപോയി നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ കറക്റ്റിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കടങ്കഥയായോ കുസൃതി ചോദ്യമായോ എടുക്കാം എന്ന രീതിയിലൊരു
1: ക്വസ്റ്റ്യൻ. വെറൈറ്റി ആണ് കേട്ടോ,
0: പാട്ട് പോലെ അല്ലേ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രാസമൊക്കെ ചേർന്നിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നാണ്.
1: അപ്പോൾ ഇതിൻ്റെ അർത്ഥമാണ്,
0: ഇതിൻ്റെ ആഖ്യാനം എന്താണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ചിത്രാമ്മയുടെ ചോദ്യം എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പേനയും പേപ്പറൊക്കെ എടുത്തോളൂ. ചോദ്യം ഇതാണ്: സാമ്പാറിൽ മീൻപൊടി, കുളത്തിൽ നിന്നും സർപ്പശത്രു, വനത്തിലേക്ക് എത്ര ദൂരം? ഇതിൻ്റെ ഒരു ആഖ്യാനം എന്താണ് എന്നുള്ളതാണ് അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചിത്രാമ്മയുടെ ചോദ്യമാണിത്. അപ്പൊ കുറച്ച് കടുകട്ടിയാന്ന് തോന്നുന്നു അല്ലേ ശ്രീലക്ഷ്മി?
1: എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നല്ലൊരു ഗവേഷണം ചെയ്യുന്നു.
0: അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ്, ഇതിന്റെ ഒരു അർത്ഥം എന്താണ് എന്നുള്ളത് പറയുന്ന ആദ്യം പറയുന്നത് ആരായിരിക്കും എന്ന് നമ്മളിങ്ങനെ
1: എന്റെ മനസ്സിലൊരു എന്താ ഒരു ആൻസർ വന്നിട്ടുണ്ട്.
0: പറയണ്ട,
1: അതെ അതെ, പക്ഷെ ഞാനത് പറയുന്നില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഞാനൊന്ന് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. ഇപ്പം പെട്ടെന്ന് വന്നതാ കേട്ടോ, നമ്മൾ നേരത്തെ ഒന്ന് വായിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്കൊരു വക മനസ്സിലാകാതെ ഇങ്ങനെ കിളി പോയൊക്കെ നമ്മൾ ഇരിക്കത്തില്ല, അതേപോലെ ഇങ്ങനെ പുക പോലെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലൊരു ആൻസർ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചിത്രാമ്മ പറയുന്ന ആൻസർ അതാണോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും കൂടെ ഒരിക്കൽ കൂടി പറയാണ്: സാമ്പാറിൻ മേമ്പൊടി, കുളത്തിൽ നിന്നും സർപ്പശത്രു, വനത്തിലേക്ക് എത്ര ദൂരം? ഇതിൻ്റെ ഒരു അർത്ഥമാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എന്താണെന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് എന്താണ്? അപ്പം അതൊന്ന് മെസ്സേജ് അയക്കും. അയക്കേണ്ട നമ്പർ 8848558785.
0: യെസ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസമാണ്. എനിക്ക് ഒരു സിസ്റ്ററാണുള്ളത്. ശ്രീലക്ഷ്മിക്കോ?
1: എനിക്കും ഒരു സിസ്റ്റർ.
0: പക്ഷെ പലപ്പോഴും നമ്മൾ, ഞാൻ ഒരു എൻ്റെ ഒരു 18 വയസ്സ് വരെയും എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു എൻ്റെ സിസ്റ്റർ. എനിക്കിഷ്ടവേ അല്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ, അതായത് വീട്ടിലെ മൂത്ത കുട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇളയ കുട്ടികളോട് ഒരു ചെറിയൊരു ഇഷ്ടം
1: തോന്നലാണ്.
0: അതെ,
1: തോന്നലാണ്.
0: ശ്രീലക്ഷ്മി എപ്പോഴും എതിർക്കാറുണ്ട്. കാര്യം ശ്രീലക്ഷ്മി ഇളയതാണ്, പക്ഷെ ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. പക്ഷെ
1: മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു ഇളയ കുട്ടിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിലും മറിച്ച് എന്തെങ്കിലും ഒരു നമ്മുടെ ശ്രോതാക്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കൂ. അയക്കേണ്ട നമ്പർ 8848558785. പക്ഷെ എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല, കാരണം അവരുടെ ഒരു തീരുമാനമാണ് ആ വീട്ടിൽ നടക്കാറുള്ളത്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് അതിനെ മാറ്റി നിർത്താറുള്ള ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട്.

0: അതേപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കുമ്പോഴും അവർക്കൊരു പ്രിഫറൻസ് എപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും അവർ കളിച്ച കളിപ്പാട്ടങ്ങളുടെ ബാക്കി കഷ്ണങ്ങളായിരിക്കും നമ്മൾ കളിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇളയ കുട്ടിക്ക് കുറെ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ധാരണ തെറ്റാണെന്ന് തന്നെയാണ്
1: ശക്തമായിട്ട് ശ്രീലക്ഷ്മി എതിർക്കുന്നുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇളയ കുഞ്ഞുങ്ങളോട് ഒരു ചെറിയ സ്നേഹം വീട്ടുകാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെ, തോന്നലാണെങ്കിൽ അങ്ങനെ. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ അല്ലായിരുന്നു. രണ്ടുപേരെ ഒരുപോലെയാണ് കാണുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ രണ്ടാമതൊരു കുട്ടി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബ്രദർ ഒക്കെ വരുന്ന ടൈമിൽ നമ്മളും കുഞ്ഞാണ്. രണ്ട് വയസ്സിന് അല്ലെ മൂന്ന് വയസ്സിനൊക്കെ ഒരു ആ ഒരു പ്രായ വ്യത്യാസമൊക്കെ കാണും. അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തില് നമുക്ക് ആദ്യത്തെ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. അവരെയാണ് കൂടുതലും ലാളിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നപ്പോൾ രണ്ടാമതൊരു കുട്ടി വരുമ്പോൾ നമുക്ക് തോന്നുകയാണേ എന്നോട് സ്നേഹമില്ലേ. അപ്പൊ അത് ആ ഒരു ബാല്യ കൗമാരകാലത്തിലുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. ഒരു പിന്നീട് ഒരു 15 ശേഷം നമുക്ക് മനസ്സിലാവല്ല അച്ഛനും അമ്മയും എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നമുക്കുള്ളൊരു തോന്നലാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ശക്തമായിട്ട് ശ്രീലക്ഷ്മി എതിർക്കുന്നുണ്ട്.
0: അതായത് അതെ, അത് നമുക്ക് സാധാരണ ആ ഒരു സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുമ്പം അത് നമുക്ക് വളരെ വലുതായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും. അപ്പം പിന്നീട് നമുക്കൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യുമായിരിക്കും, എങ്കിലും നമുക്ക് എവിടേക്കോ തോന്നാറുണ്ട് അമ്മയ്ക്കും അച്ഛനും അവളോടല്ലേ സ്നേഹം കുറച്ച് കൂടുതൽ എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അവിടുന്ന് കിട്ടുന്നത് ഒരു സംസാരത്തിൻ്റെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് തിരിച്ച് തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും തന്നോടാണല്ലോ സ്നേഹം കൂടുതൽ എന്നുള്ളത്. പക്ഷേ എനിക്ക് പലപ്പോഴും നമ്മളിങ്ങനെ അതിൻ്റെ പേരിൽ ഇങ്ങനെ അടി കൂടാറുള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തന്നോടാണ് സ്നേഹം കൂടുതൽ, അവിടുന്ന് പറയുന്നത് തന്നോടാണ് സ്നേഹം കൂടുതൽ.
1: അപ്പൊ എന്തായാലും ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ദിവസമാണ് ഇന്ന്. സിസ്റ്റേഴ്സ് ഡേ ആണ്. അപ്പോൾ ആ ചെറുപ്പ കാലഘട്ടത്തില് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ആയിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയപ്പെടുന്ന കുറച്ച് ആൾക്കാരിൽ ഏറ്റവും മെയിനായിട്ട് നിലനിൽക്കുന്ന എൻ്റെ സിസ്റ്റർ തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഒരു അമ്മയെപ്പോലാണ്, എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരാൾ എൻ്റെ സിസ്റ്റർ തന്നെയാണ് എന്ന് വളരെ ശക്തമായിട്ട് പറയണം. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിന്നീട് എൻ്റെ ഏറ്റവും വലിയൊരു എന്തോ ഒരു ആയി മാറുന്നൊരു രീതിയാണ്.
0: അപ്പോൾ എന്നതിനും അപ്പുറം, അതായത് പലപ്പോഴും നമുക്ക് അവർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് കേട്ടോ ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത്.
1: തീർച്ചയായും. അപ്പൊ ഇന്നും നമ്മളിപ്പോ ചിലപ്പോ ദിവസവും വിളിക്കില്ല, ചിലപ്പോ വഴക്ക് പറയാനായിരിക്കും വിളിക്കുന്നത്. വിളിക്കുമ്പോ തന്നെ അടിയായിരിക്കും, എന്റെ ഡ്രസ്സ് നീ എടുത്തില്ലേടി, നിന്റെ ഡ്രസ്സ് ഞാൻ എടുത്തില്ലേടി, അലമാര കൊള്ളക്കാരിയാണ്, അല്ലെങ്കിൽ പിന്നെ കണ്ണാടിക്ക് വേണ്ടിയിട്ടുള്ള അടി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സിസ്റ്റർ എന്ന് പറയുന്നത് അതൊരു വേറൊരു ഫീൽ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ചെറിയ നമ്മുടെ കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇഷ്ടവും ഒരു ക്രഷും ഒക്കെ ഉണ്ടാകും. നമ്മളത് ആദ്യം തുറന്നു പറയും നമ്മുടെ സിസ്റ്ററിനോടായിരിക്കും. പക്ഷെ പിന്നീട് ഒരു CBI ആയിട്ട് നിന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കും ഞാൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും
0: കണ്ടുപിടിച്ചിട്ട്
1: അല്ലെ നമുക്കിന് വേണ്ടിയിട്ടുള്ള അടികൾ. അങ്ങനെ ഒരു സിസ്റ്ററാണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് സഹോദര്യം അല്ലെങ്കിൽ സൗഹൃദത്തിനപ്പുറമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതല്ലേ
0: ബോണ്ട്. പിന്നീട് നമുക്ക് അറിയാം, നമ്മൾ ഒരു പരിധി വരെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അങ്ങനെ അടി കൂടാറില്ല. പിന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പുറത്തൊക്കെ പോകാൻ ഏറ്റവും നല്ലൊരു കമ്പനി നമ്മുടെ സിസ്റ്റർ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്നൊരു ഫ്രണ്ടിനെ അങ്ങനെ ആവശ്യം വരില്ല. പലപ്പോഴും എവിടെ പോകാനാണെങ്കിലും നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിലും നമ്മളെ ഒരു ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും നമ്മുടെ സിസ്റ്ററിനെ കൊണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് നമ്മുടെ സിസ്റ്ററിനെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നീട് അപ്പോൾ നമ്മൾ ആലോചിക്കും, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ചിന്തിക്കും നമുക്കൊരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ നമ്മളെ പൊന്നുപോലെ നോക്കിയതിനെന്ന്. പക്ഷെ വെറുതെയാണ്, അങ്ങനെയല്ല. പിന്നീട് നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്കൊരു നമ്മുടെ സിസ്റ്റർ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പം ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് അവർക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിപ്പം എനിക്ക് അങ്ങനെ നമ്മൾക്ക് എനിക്കൊരു സിസ്റ്ററാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു പെൺകുട്ടി തന്നെ നമ്മളുടെ ഒരു സിബ്ലിംഗ് ആയിട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനാണെങ്കിലും, ഇപ്പോൾ ഗേൾസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാനാണെങ്കിലും അതൊക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഒരു സിസ്റ്റർ ഉള്ളത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്.
1: അതെ, തീർച്ചയായും എല്ലാ അതായത് സഹോദര്യ ബന്ധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു പവിത്രതയുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സിസ്റ്ററിനെ കിട്ടിയത് നമ്മളൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ ഇന്ന് സിസ്റ്റേഴ്സ് ഡേയിൽ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ സഹോദരി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തബന്ധം ആവണമെന്ന് തന്നെ ഇല്ലല്ലേ, ഒരു സഹോദരി ആയിട്ട് തന്നെ മാറുന്ന സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമായിട്ട് ഇന്ന് നമ്മൾ

0: ആഘോഷിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതി ആദ്യത്തെ തിങ്കളാഴ്ചയാണ് സാധാരണ നമ്മൾ സിസ്റ്റേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാം, ആഘോഷിക്കാം. എല്ലാവരും ഒന്ന് ഫോൺ ചെയ്തേ, നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് ഫോൺ വിളിച്ച് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിണക്കങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്ന് മാറ്റിയാൽ സോറി ഡേ എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് കോംപ്രമൈസൊക്കെ ചെയ്ത് ഈ ദിവസത്തെ ആഘോഷിക്കൂ എന്ന് തന്നെ പ്രിയപ്പെട്ടവരോട് പറയുകയാണല്ലേ.
1: അപ്പൊ അതേപോലെ തന്നെ ആതിര ഇന്നലെ നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അതല്ല, അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയും സിസ്റ്റേഴ്സ് ഡേ ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഓരോരോ ദിവസത്തിന്റെ ചെറിയ വ്യത്യാസത്തിൽ. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു എന്താ അതൊക്കെ മനോഹരമായിട്ട് ആഘോഷിക്കുക. ഇനി ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഈ ഒരു ദിവസം നമുക്ക് അതിനൊക്കെ എടുക്കാം
0: കേട്ടോ. നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ അടിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ കാണും അല്ലേ. അപ്പൊ നിങ്ങളുടെ സിസ്റ്റേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ബാല്യകാലത്ത് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെയും ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന കുട്ടിയോട് ഇന്ന രീതിയിലുള്ള സ്നേഹം, അല്ലെങ്കിൽ ഇളയ കുട്ടിയോട് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ സിസ്റ്റേഴ്സ് ഡേ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള എല്ലാ സഹോദര റിലേഷൻഷിപ്പിന്റെയും പവിത്രത നിലനിർത്തിക്കൊണ്ട് മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈവ് ജേർണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
6: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു പാട്ട്,
5: എനിക്ക് പാട്ട് കേൾക്കുമ്പോ സങ്കടം വരാറുണ്ട്. അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ടും, സിസ്റ്റേഴ്സ് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട്, ആ ഒരു സൗഹൃദ അല്ലെങ്കിൽ സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ള 2 ഡേയ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ ആയിരുന്നു നമ്മൾ കുറച്ച് മുമ്പ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ട് എന്ന രീതിയിലാണെങ്കിലും, നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ, നമ്മുടെ സിസ്റ്റർ, ബ്രദേഴ്സ്, അവരെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യ കൗമാര യൗവന കാലഘട്ടത്തിലൂടെ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, ഇപ്പോഴും വാർദ്ധക്യത്തിലും നിങ്ങളുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി മനോഹരമായിട്ട് തന്നെ സംസാരിക്കാം. എല്ലാവർക്കും മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
6: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ നമ്മുടെ സനോജ് പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടല്ലേ.
5: അപ്പൊ സനോജ്, നല്ലൊരു മോർണിംഗ് നേരാണ് സനോജിന്. അപ്പൊ നമ്മുടെ ചോദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രാമ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. സാമ്പാറിൽ മീൻപൊടി, കുളത്തിൽ നിന്നും സർപ്പശത്രു, വനത്തിലേക്ക് എത്ര ദൂരം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ചോദ്യം എന്താ പറയുക, ഇതിന്റെ ആൻസറിലേക്ക് നിങ്ങൾ എത്തുക. ഇത് എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇത് ടഫായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതെല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം
6: തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഉണ്ടല്ലോ, അത് തെറ്റാ,
5: അതെനിക്ക് മനസ്സിലായി. അതായത് ശ്രീലക്ഷ്മി മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോ എന്തായാലും പെട്ടെന്ന് അയച്ചോളൂ. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8848558785.
6: അപ്പൊ ഇന്നലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷീജ ചേച്ചിയും റോബിൻസണും ഒക്കെ അടിമാലിയിൽ നിന്നുള്ള റോബിൻസൺ, അപ്പൊ അവരൊക്കെ നമുക്ക് ഒരു എന്താ
5: ഫ്രണ്ട്ഷിപ്പ് ഡേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും നമ്മളൊരു ബിലേറ്റഡ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ അവർക്ക് വേണ്ടി നേരാണ്. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ രഘുനന്ദൻ സാറ് പലപ്പോഴും നമ്മുടെ ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം ഫോക്കസ് ചെയ്യാറുണ്ട്. കൊല്ലം കണ്ണനെല്ലൂർ ജംഗ്ഷനടുത്ത്

0: ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മഴ കാരണം ഒരു ചെളി ആ ഒരു രീതിയിലേക്ക്, അപ്പോൾ കാൽനടക്കാരെല്ലാം അപകടം സംഭവിക്കുന്നുണ്ട്, അധികൃതർ ശ്രദ്ധിക്കുക എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഒരു വന്നിട്ടുണ്ട്. തീർച്ചയായും അത് ശ്രദ്ധയിൽ പെടട്ടെ എന്ന് തന്നെ വിശ്വസിക്കുകയാണ് സർ. രഘുനന്ദൻ തിരുമുല്ലാവാരാണ് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ എന്നോട് ചോദിച്ചു ആൻസർ എപ്പോൾ പറയണം, അപ്പം ഞാൻ പറയും ഇപ്പം പറയണം, അപ്പം ആൻസർ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന രീതിയിൽ. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് പല ശ്രോതാക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രാമ്മ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ആഖ്യാനമാണല്ലേ, അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് തന്നെ എത്തട്ടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ശ്രീലക്ഷ്മി തണ്ണിമത്തൻ ഇഷ്ടമാണോ? പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ,
1: തണുപ്പാണ് അല്ലേ. നമുക്ക് ഈ കൂടുതലും നമുക്ക് ഈ ചൂട് കൂടിയ സമയത്തൊക്കെ എന്താ നമുക്കിങ്ങനെ ഒരു തണ്ണിമത്തനൊക്കെ ഒന്ന് കഴിച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ കുറച്ചിങ്ങനെ ഒരു ചൂട് എരിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ചാലോ നമുക്ക് തോന്നാറുണ്ട്. വളരെയധികം വെയിലത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് ഒരു തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ് വയറ് നിറച്ച് കുടിക്കുന്നതും ഒരു രസമാണ്.
0: അപ്പം നമുക്ക് കാഴ്ചയിലാണെങ്കിലും തണ്ണിമത്തൻ ഇപ്പോൾ ജ്യൂസ് എന്ന രീതിയിലല്ലാതെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം, ഒരുപാട് നേരം സൂക്ഷിക്കാൻ വരെ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലേ. നമുക്ക് കട്ട് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നമുക്കൊരു ചെറിയൊരു ദാഹമൊക്കെ തോന്നുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിന് പകരം തണ്ണിമത്തം കഴിക്കാനായിട്ട് ശ്രമിക്കാറുള്ളവരാണ് പലരും.
1: നടക്കും കഴിക്കുകയും കുടിക്കുകയും കുടിച്ചല്ലേ.
0: അത്ര മനോഹരമായിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ എന്നുള്ളത്. കാഴ്ചയിലും ഭംഗിയുണ്ട്, ഒരുപാട് ഗുണങ്ങളും ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പം ഇന്ന് നമ്മുടെ വാട്ടർ മെലൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ഒരു ബോസ് ഫ്രൂട്ട്സിൻ്റെ ഒരു വിഭാഗത്തിൽ നമ്മുടെ ഒരു ബോസ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാര്യം എപ്പോഴും അത്യാവശ്യം ഒരു ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടാറുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും വാങ്ങാൻ കൂടി കംഫോർട്ടായിട്ടുള്ളൊരു ഫലമാണ് തണ്ണിമത്തൻ എന്നുള്ളത് അല്ലേ.
1: ഇപ്പോൾ പല നിറത്തിലും, അതായത് ഇപ്പോൾ പച്ച കളറാണെങ്കിൽ ഇപ്പോൾ അകത്ത് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡുള്ളതും അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള തണ്ണിമത്തനും ഒക്കെ നമുക്ക് പൊതുവേ തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ചുവപ്പാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ പല വെറൈറ്റികൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ചിലതിനൊക്കെ നല്ല മധുരമാണ്. അതുപോലെ ഈ ഓറഞ്ചിൻ്റെ, അതായത് ഈ തണ്ണിമത്തനകത്ത് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതിന് ഞാൻ കഴിച്ചിട്ടുള്ളതിന് നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരിക്കലും ആരും പാഴാക്കരുതെന്ന് കൂടി പറയുകയാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് പേർക്ക് കുറച്ച് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചില ഇപ്പോൾ ആപ്പിളാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ പൊതുവെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് നമ്മൾ ആപ്പിൾ പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടമാണോന്നൊന്നുമില്ല. പക്ഷേ തണ്ണിമത്തിന് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്.
0: അതെ, തീർച്ചയായും നമ്മൾ ഈ തണ്ണിമത്തിൻ്റെ വിശേഷം പറയുമ്പോൾ സാധാരണ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കൊക്കെ എപ്പോഴും മിക്കപ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ട് എന്ന രീതിയിൽ മാത്രം ഇതിനെ കാണണ്ട. ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പ്രത്യേകിച്ചും ഇത് കൂടുതലും എന്താ പറയുക 92% വെള്ളം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരം കുറച്ചൊന്ന് കൂളാവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ഫ്രൂട്ടിനെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നല്ല ചുവപ്പ് നിറമില്ലേ, അത് ഭംഗി മാത്രമല്ല നമ്മുടെ ഹൃദയത്തിനെ നല്ല രീതിയിൽ ഉഷാറാക്കുന്ന ലൈക്കോപിൻ എന്ന പവർ ഹൗസ് തന്നെ ഇതിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കും നമ്മളെപ്പോലുള്ള കുട്ടികൾക്കും കൂടുതലും ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ദിവസവും തണ്ണിമത്തൻ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആകും. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചീപ്പ് റേറ്റിൽ നമുക്ക് തണ്ണിമത്തൻ കിട്ടും. അത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയുമാണ് സ്കിന്നിനൊക്കെ നല്ലതുമാണ് എന്നും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കൂടുതലും ഇതിൻ്റെ ഒരു കുരു, ഇതൊരു സീറോ വേസ്റ്റ് എന്ന രീതിയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കുരു നമുക്ക് വറുത്ത് കഴിക്കാവുന്നതാണ്, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കളയുന്ന ആ ഒരു വെള്ള ഷെയ്ഡുണ്ടല്ലോ ഇതിൻ്റെ ലാസ്റ്റ്, ആ ഒരു തോടെന്ന് പറയുന്നത്, അതും നമുക്ക് അച്ചാറ് തോരനൊക്കെ ആക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല,
1: ഞാനും അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പം ആദ്യത്തെ ഒരു അറിവാണ്.
0: അതെ,
1: അപ്പം അതിന് ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. അയക്കേണ്ട നമ്പർ 8884855785.
0: യെസ്, അപ്പോൾ ഇതിൻ്റെ ഒരു സീറോ വേസ്റ്റ് ഒരു ചലഞ്ചായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കുറഞ്ഞ റേറ്റിൽ ഈ ഒരു ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ്, സ്കിന്ന് ഗ്ലോ ഏൽപ്പിക്കാം, നമുക്ക് ഹൃദയാരോഗ്യത്തിന് ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ തെങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ. അതുപോലൊരു സംഭവമാണ്, കുരു യൂസ് ചെയ്യാം, അതിൻ്റെ ആ ഒരു തോട് യൂസ് ചെയ്യാം അച്ചാറുകൾക്കും തോറിനും വേണ്ടിയിട്ട്. അപ്പം അത് പുതിയൊരു അറിവാണ്, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടിയിരിക്കുന്നു.
1: അതുപോലെ തന്നെ മെസ്സേജ് ഇട്ടോളൂ.
0: അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ജിമ്മിലൊക്കെ പോയി

0: ഭയങ്കരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും പലരും. പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, എത്ര കഴിച്ചാലും തടി കൂടുമെന്ന് ഒരു പേടിയും വേണ്ട. അത്രയും നല്ല കാലറീസൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വെയിറ്റ് കൂടാനുള്ള സാധ്യതകളും കുറവാണ് ഇത് എത്ര കഴിച്ചാലും. അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു തണ്ണിമത്തം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് അല്ലേ. അപ്പോൾ ഒരു സൂപ്പർ ഒരു ഫ്രൂട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ തണ്ണിമത്തൻ അല്ലേ.
1: എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഒരു ദിവസം ഈ തണ്ണിമത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് നമുക്ക് ഓരോ ദിവസവും ഓരോരോ പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തണ്ണിമത്തിനെ കുറിച്ച് പറഞ്ഞതും ഇത്തരത്തിലുള്ള അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആദരവാദരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ നമ്മളൊരു ഇഷ്ടത്തിന് പുറമേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് പുറമേ എന്തെല്ലാം കാര്യങ്ങളാണ് അത് നമുക്ക് തരുന്നതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: യെസ്, അപ്പോൾ എന്തായാലും തണ്ണിമത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ നിങ്ങളല്ലേ. യെസ്, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ല പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ചോദ്യം ഞാൻ ആദ്യം കരുതി അതൊരു കുറച്ച് ടഫുള്ളൊരു ചോദ്യമായിരിക്കും എന്നുള്ളത്. പക്ഷെ എല്ലാവരും ആൻസേഴ്സ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
2: എനിക്ക് തോന്നുന്നു ഇത് അറിയാത്തതൊന്നും നമ്മൾ മാത്രമാണോ.
3: യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സരസ്വതി അമ്മയും 2 സരസ്വതി അമ്മമാരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇതാണ് ആൻസേഴ്സ് എന്നൊക്കെ. അപ്പം നമ്മൾ ലാസ്റ്റ് അത് റിവീല് ചെയ്യുന്ന തന്നെയായിരിക്കും. യെസ്, നമ്മുടെ രാജം ചേച്ചി എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് മെസ്സേജ് അയക്കുക. രാജൻ ചേച്ചി, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം നേരാണ്. അതുപോലെ നമ്മുടെ റീജ ചേച്ചി, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ, ആൻസർ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ ലാസ്റ്റ് അത് വായിക്കുന്നതായിരിക്കും. നമ്മുടെ രാജലക്ഷ്മി മാമും ഇതിൻ്റെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, അപ്പോൾ തീർച്ചയായും ലാസ്റ്റ് നമ്മളിത് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. യെസ്. അപ്പോൾ നമ്മുടെ സനോജിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ സിസ്റ്റേഴ്സ് ഡേയെ പറ്റി സംസാരിച്ചുകൊണ്ട് സനോജ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എനിക്ക് 11 വയസ്സാകുമ്പോൾ തന്നെ എൻ്റെ 3 സഹോദരിമാരും വിവാഹം കഴിഞ്ഞു പോയിരുന്നു. അവർ പോയതിനു ശേഷം ഞാൻ വളരെ നിസ്സഹായനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആരോ പകുതി പിഴുതെടുത്തതുപോലെ എനിക്ക് തോന്നി. പിന്നീട് അവർ കുടുംബമായി വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് അവരോടുള്ളത് ജീവനും പ്രാണനും ആയിരുന്നു. എൻ്റെ ആദ്യത്തെ സ്നേഹവും ലോകവും അവർ തന്നെയായിരുന്നു. അവർക്കിപ്പോൾ ചെറുമക്കളായെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ആ കുട്ടിക്കളിയും അടിപിടിയും സ്നേഹവും ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. കാണുമ്പോഴൊക്കെ പിണങ്ങുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ആ പഴയ സ്നേഹം. കെട്ടിപ്പിടിക്കുന്നതുമൊക്കെയായി ഞങ്ങളുടെ ആ പഴയ സ്നേഹം ഇന്നും ഒട്ടും കുറയാതെ തന്നെ കൂടെയുണ്ട് എന്ന രീതിയിൽ സനോജിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു മെസ്സേജാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എത്ര ഏജിലായാലും കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും അടിപിടി കൂടിയും കഥ പറയുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമാണ്
4: സനോജ്. ഞാനപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു ഏജ് ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ അവർക്ക് കിട്ടിയൊരു കുഞ്ഞനിയനെയായിരുന്നു.
3: അതെ.
4: അപ്പോൾ പറയുന്നു അവർക്കൊക്കെ കൊച്ചുമക്കളായി എന്ന് പറയുമ്പോൾ സനോജിൻ്റെ അപ്പനായിരിക്കുന്നു ചെറുപ്രായത്തിലല്ലേ.
3: യെസ്. അപ്പോൾ എന്തായാലും സനോജ് നല്ലൊരു മെസ്സേജാണ്. അപ്പോൾ ആ ഒരു ചെറിയ ബാല്യകാലത്ത് നിസ്സഹായനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ തീർച്ചയായും അവരെല്ലാവരുമായിട്ട് ഇനിയും ഒരുപാട് നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകുക സനോജ്. ഒത്തിരി സന്തോഷമുണ്ട്, നല്ലൊരു ദിവസം കൂടി നേരാണ്.
4: നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി ഒന്ന് ഗസ് ചെയ്യൂ എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചിത്രാമയം അതേപോലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ.
3: അതെ. അപ്പോൾ ചിത്രാമയും ആൻസർ അയച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വനജാമയുടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഞാൻ എൻ്റെ വീട്ടിലെ 4th മകളാണ്. അപ്പോൾ 4th അപ്പോൾ ഈ എന്താ പറയുക, ചെറിയ കുട്ടികളോടൊരു സ്നേഹമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ള കുട്ടികളോട് എനിക്കൊരു ചെറിയ അസൂയുണ്ട് കേട്ടോ. എന്നാലും വനജാമയുടെ ഇല്ല. അപ്പോൾ 4th മോളാണ്. മൂന്നാമത്തെ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ അയച്ചിട്ടുണ്ട്. എനിക്കൊരു അനീതി വാവ
4: എന്നാണ് ഞാൻ ഇന്നും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല കൂട്ടത്തില്, ഒരു
3: ഇഷ്ടമല്ല കൂട്ടത്തിൽ എനിക്ക് നിറം കുറവാണ്, മുടിയും കുറവാണ്, അത് കാരണം ഒരുപാട് അടിയും കിട്ടിയിട്ടുണ്ട്. ഇന്ന് എല്ലാവരും അമ്മൂമ്മമാരായി, എന്നാലും അവൾക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമല്ല എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ വനജാമ അത്

0: ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നല്ലപോലെ കൊണ്ടുപോവാം. വനജാമ പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിറം കുറവാണ്, മുടി കുറവാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സൗഹൃദമാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിറവും അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറും നമ്മുടെ ആ ഒരു ഇതും ഒന്നും അല്ല, നമ്മുടെ മനസ്സിനാണ്,
1: നമ്മുടെ ആ ഒരു,
0: അതെ, നമ്മുടെ ഒരു ഇന്നറിലാണ് ഏറ്റവും കൂടുതൽ ഒരു ബ്യൂട്ടി ഉള്ളത് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും. അപ്പം അതങ്ങനെ തന്നെ പോവുക, വനജാമയ്ക്ക് നല്ലൊരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണല്ലേ.
1: നമുക്കിങ്ങനെ കുറച്ചും കൂടി അങ്ങനെ ആരെങ്കിലും ഒക്കെ പിണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടിച്ച് കയറി സംസാരിക്കാം അല്ലേ. ചിലപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളും കുറച്ചൊന്ന് പിണങ്ങി മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫീല്. മറിച്ചൊന്ന് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ഇതൊന്ന് സക്സസ് ആയാലോ. അപ്പോൾ നമുക്ക് ആ പിണക്കങ്ങളൊക്കെ മാറ്റി നമുക്ക് അവരുടെയൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാം. വേണമെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് സംസാരിച്ചതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലേ ആതിര.
0: യെസ്, തീർച്ചയായും. നമ്മുടെ രമേഷ് കെ ജി സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സിസ്റ്റേഴ്സ്, ജീവിതത്തിൽ നമ്മുടെ സഹോദരി മകൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പിണക്കങ്ങളൊക്കെ മാറ്റി നിങ്ങൾ എന്താ ബാഹികമായിട്ടുള്ള പിണക്കങ്ങളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിണക്കങ്ങളെല്ലാം മാറ്റി നമ്മുടെ എന്താ സിസ്റ്ററും സഹോദരനൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അതാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ സർ, ഇനി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇനി മെസ്സേജ് അയക്കുമ്പോൾ അവരുമായിട്ടുള്ള പിണക്കമൊക്കെ മാറ്റി എന്ന് തന്നെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സർ ഒരു ആൻസർ കൂടി അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ തന്നെയാണ്. ലാസ്റ്റ് നമ്മളത് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും.
1: സാർ പറഞ്ഞിട്ടുണ്ട് പിണക്കമൊക്കെ മനസ്സുകൊണ്ടല്ല, വെറും ബാഹികമാണ്.
0: അതെ അതെ,
1: അതൊരു എന്തൊരു സൗന്ദര്യ പിണക്കമായിരിക്കാം എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു നല്ലൊരു ദിവസം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നേരുകയാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് ഒരു ഒരു അല്ലെ ആ ഒരു ബോണ്ടിനെ പറ്റിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇനിയും അങ്ങനെ ആരെങ്കിലുമൊക്കെ അയക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848555785.
0: യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഒരു മലയാള സാഹിത്യ രംഗത്തെ ഒരു ഒരു സമ്പത്ത് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു ഇതിഹാസ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ സാർ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്ന് കർക്കിടകത്തിലെ ഉത്രിട്ടാതി, അതായത് ഈ നാളിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മഹാനായിട്ടുള്ള വ്യക്തിയുടെ ഈ ഒരു ദിവസം മനോഹരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാമെന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ഈ എഴുത്ത് എന്ന് പറയുമ്പോൾ അത്ര കരുത്തുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ പല രീതിയിലും ഒരു പേന പടവാളാക്കിയിട്ടുള്ള പല സാഹിത്യകാരന്മാരെ നമുക്കറിയാം. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും അല്ലേ. യെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന ആദ്യ നോവൽ തൊട്ട് തുടങ്ങുകയാണെങ്കിലും അസുരവിത്ത്, കാലം, മഞ്ഞ്, രണ്ടാമൂഴം, കുട്ടിയിട്ടെത്തി, ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയ ചെറുകഥകളെല്ലാം ജീവസുറ്റതായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അത്രമാത്രം ശക്തമായിട്ടുള്ള എഴുത്തുകളാണ് എം ടി വാസുദേവൻ സാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും സിനിമകളിലേക്ക് വരുമ്പോഴും അത്രയും നമ്മളിലേക്ക് പിടിച്ചിരുത്താൻ സാധിക്കുന്ന ഒരു മാന്ത്രികത എം ടി സാറിന് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: പല കഥാപാത്രങ്ങളെയും നമുക്ക് നല്ല പരിചയമാണല്ലേ. അതിലെ ഒരുപാട് ഭ്രാന്തൻ, വേലായുധൻ അതൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊക്കെ ഇവരെയൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർ തന്നെയാണല്ലോ പലരും. അല്ലെങ്കിൽ ചില അതിലെ ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് നമ്മൾക്ക് അറിയാം, ഇതൊക്കെ എവിടെയോ നമ്മൾ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ജീവിതാനുഭവങ്ങളെ പോലും അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുഭവങ്ങളെ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്.
0: അതെ. അപ്പോൾ എഴുത്തുകളിൽ മെയിനായിട്ടും എം ടി സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴയുടെ പശ്ചാത്തലത്തിലുള്ള എഴുത്തുകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് അല്ലേ. മിക്ക കഥകളിലും നീളാനദിയുടെ തീരവും കൂടല്ലൂർ ഗ്രാമവും എല്ലാം ഇങ്ങനെ മനോഹരമായിട്ട് അത് തന്നെ ഒരു വ്യക്തി എന്നതിലുപരി അത് തന്നെ കഥാപാത്രമായിട്ട് മാറുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്.
1: അതെ. പറഞ്ഞപ്പോഴാണ് ഈ കണ്ണാന്തളി പൂക്കളുടെ കാലത്തെ പറ്റി നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു തലമുറയ്ക്ക് അതൊക്കെ അറിയില്ല ഇതിങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അറിയുന്ന സമയത്ത് എവിടേക്കോ എന്തൊക്കെയോ നമുക്ക് നഷ്ടമായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പലതും നമ്മൾ കേട്ടറിവ് മാത്രമാണുള്ളത് അല്ലേ, ഈ പ്രകൃതിയിലെ പല കാര്യങ്ങളും. അപ്പോൾ ഈ കണ്ണാന്തളി പൂക്കളെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങോട്ട് വായിക്കുന്ന സമയത്ത് എവിടെയോ ഒരു നഷ്ടം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ വല്ലാത്തൊരു വിഷമമാണ് ഇങ്ങനെ ആ ഒരു പൂക്കളെ പറ്റി പറയുമ്പോൾ. ഒരു കണ്ണാന്തളി പൂക്കൾ ഇങ്ങനെ വളരെയധികം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറിയതായിട്ട് ഗ്രാമഭംഗിയിലേക്ക് ഉൾപ്പെടുത്തി.
0: അപ്പോൾ ഈ എം ടി സാറിൻ്റെ കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ പലരുടെയും എഴുത്തുകളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് പോസിറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ, ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലൻ.

0: അല്ലെങ്കിൽ നായകൻ അല്ലേ, പ്രതിനായകൻ എന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഇതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം വരുന്നത്. അതായത് കേവലം ഒരു ചീത്തയോ അല്ലെങ്കിൽ നല്ലവനോ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് പകരമായിട്ട് മനുഷ്യ സഹജമായ ബലഹീനതകളും ഏകാന്തതകളും നിറഞ്ഞ കഥാപാത്രങ്ങളാണ് കൂടുതലും എം ഡി സാറ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഒരു പ്രതിനായകനോട് നമുക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നിയെന്നിരിക്കാം. ആ പ്രതിനായകനിലുള്ള ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബലഹീനത, എന്താണ് ആ ഒരു നിസ്സഹായ അവസ്ഥ എന്നൊക്കെ പലപ്പോഴും അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സിനിമയിൽ തന്നെ ഒരു വിപ്ലവം, വ്യാകരണത്തിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളൊരു മഹാൻ കൂടിയാണ് എം ടി വാസുദേവൻ സാർ. എടുത്തു പറയേണ്ട ഒരു ചിത്രം തന്നെയാണ്. നമ്മൾ വടക്കൻ പാട്ടുകളുടെ ഉള്ള ഒരു പുനരാവിഷ്കരണം എന്ന രീതിയിലാണ് വടക്കൻ വീരഗാഥ എന്ന ചിത്രം കാണുന്നത്. അതിലെപ്പോഴും നമ്മൾ കാണുന്നത് ചതിക്കുന്ന ചന്തുവിനെയാണ് അല്ലേ. അപ്പോൾ അത് ചതിയനായ ചന്തുവിനെ ചിത്രീകരിക്കുമ്പോൾ അവിടെ ഒരു മാനുഷിക പരിഗണന കൂടി അദ്ദേഹം നൽകുകയാണ്. എന്തുകൊണ്ടാണ് ചതിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയിപ്പോയത് എന്നുള്ളൊരു വ്യാകരണമാണ് അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള എം ഡി വാസുദേവൻ സാറിനെ ഒരിക്കലും മലയാള സിനിമയും മലയാള സാഹിത്യവും മറക്കരുത് എന്ന് തന്നെയാണ് പറയാൻ.
1: മലയാളി മനസ്സും അല്ലേ,
0: തീർച്ചയായും.
1: അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പാട്ട് കേൾക്കാനൊരു സമയമായി.
0: യെസ്,
1: എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
4: ആതിരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടു എല്ലാവർക്കും ഈ ഒരു പാട്ട് ഇഷ്ടമായിന്ന് തന്നെ വിശ്വസിക്കുന്നു.
3: നല്ലൊരു പാട്ടാണ്, രാവിലെ ഈ പാട്ട് കേൾക്കുമ്പോ അല്ലെ ഒരു ഗ്രഹാതുരമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്കൊക്കെ പോവാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനമാണ്. അപ്പൊ അതിലെ മമ്മൂട്ടി സാറിന് ഇങ്ങനെ നോക്കിയിരിക്കുക എന്ത് രസമാണ് അല്ലെ, നല്ല ഭംഗിയാണ് സാറിനെ കാണാനായിട്ട്. അപ്പൊ മമ്മൂട്ടി സാറിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പോ ഇപ്പോഴും അന്നും ഇന്നും എന്നും ട്രെൻഡായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂട്ടി. അപ്പൊ നമ്മൾ ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സെൽഫി എന്നുള്ളൊരു സംഭവം അല്ലെ, ഇത് ഏകദേശം ഒരു 12 മുൻപ് ആഷിഖ് അബുവിന്റെ ഒരു സംവിധാനത്തിലെത്തിയ ഡാഡി കൂൾ എന്ന് പറഞ്ഞ ചിത്രം, ആ ഒരു ടൈമിൽ അദ്ദേഹം ഒരു സെൽഫി എടുത്തൊരു സെൽഫി ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അത് ആഷിഖ് അബു റീപോസ്റ്റ് ചെയ്തിട്ട് പറയണം ഇതൊക്കെ പണ്ടേ വിട്ടതാ മമ്മൂട്ടി സർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നും നമുക്ക് കാണുമ്പോൾ കാഴ്ചയിൽ മനോഹരമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് മമ്മൂട്ടി. അപ്പൊ മമ്മൂക്ക് എന്നും അങ്ങനെ തന്നെ ഇങ്ങനെ തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നല്ലൊരു പാട്ട്. എം ടി സാറിന്റെ ജന്മ നാൾ ദിനം കൂടിയായിരുന്നു ഇന്ന്, July 15 അദ്ദേഹത്തിന്റെ ജന്മ വാർഷിക ദിനം.
4: അതെ, അപ്പൊ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, അപ്പൊ പെട്ടെന്ന് നല്ല മെസ്സേജ്
3: അയച്ചോളൂ.
4: അതെ അതെ, ആ അതെ അതെ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഈ 11 എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് കുറച്ച് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് പൊതുവേ 11 എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നടക്കുമോ എന്നൊക്കെ, അതിപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷേ എന്തായാലും നമുക്കൊരു പോസിറ്റീവ് ഒരു വൈബാണ് നമുക്ക് ആ ഒരു സംഖ്യ നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് ആ ഒരു കുറച്ച് സമയം, ആ ഒരു മിനിറ്റ് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അതിലുള്ള ശേഷം വരുന്ന മിനിറ്റുകൾക്ക് നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കാം.
3: അപ്പോൾ നമ്മുടെ ഷീജി ചേച്ചിയുടെ മെസ്സേജ് നമുക്കൊന്ന് വായിക്കാം അല്ലേ. അപ്പോൾ ഷീജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എൻ്റെ അനിയത്തി ഷീബയ്ക്കും അപ്പച്ചിയുടെ മക്കൾ കമലിനും പ്രിയപ്പെട്ട കവിതയ്ക്കും ശാലിനിക്കും ഹാപ്പി സിസ്റ്റേഴ്സ് ഡേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സിസ്റ്റേഴ്സ് ഡേ നമ്മൾ ആശംസിക്കുകയാണ്. നമ്മുടെ ഷീജി ചേച്ചിക്കും ഒരു സിസ്റ്റേഴ്സ് ഡേ ആശംസിക്കുന്നു. എൻ്റെ വീട്ടിൽ തണ്ണിമത്തം പിടിച്ചു എന്ന രീതിയിൽ ഷീജാമ്മ പറഞ്ഞിട്ടുണ്ട്. ആഹാ, അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണല്ലേ. അപ്പം നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീട്ടിലൊക്കെ വളരെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന തണ്ണിമത്തം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തണ്ണിമത്തൻ എന്ന് ഷീജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ അതുപോലെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് എതിർത്തുകൊണ്ട് നമ്മുടെ ഷീജി ചേച്ചി പറയുന്നു, ഒരമ്മ എന്ന നിലയിൽ സ്ത്രീകുട്ടിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ അമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് എന്ന രീതിയിൽ ഷീജാമ്മ ഒരു മെസ്സേജ്

0: ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും.
1: യെസ്, അപ്പോൾ നമ്മുടെ ചിത്രാമ്മയുടെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. എൻ്റെ സിസ്റ്റർ എനിക്ക് തികച്ചും ഒരു ഫ്രണ്ട് തന്നെ. കൂടുതലും മകളില്ലാത്ത എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് പറയുന്നത് അനുജത്തിയോടാണ്. എത്ര ആശ്വാസകരമാണെന്നറിയോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മുടെ ചിത്രാമ്മയുടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ എല്ലാവർക്കും അവരുടെ സിസ്റ്റേഴ്സിനൊക്കെ പറയാൻ 100 നാവാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ആ ഒരു സ്നേഹവും ആ ഒരു സൗഹൃദവും മുമ്പോട്ട് തന്നെ കൊണ്ടുപോകട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മൻസൂർ ചേട്ടനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കേൾക്കാം അല്ലേ? യെസ്.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൻസൂർ കൊട്ടുകാട്. റേഡിയോ സാന്ദനം 94 FM എല്ലാ പ്രേക്ഷകർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുഡ് മോർണിംഗ്. എനിക്ക് ഒരു കാര്യം എല്ലാവരെയും അറിയിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ പരിപാടിയിൽ ഡോക്ടർ ചാറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ അവതരിപ്പിച്ച ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഈ ചിക്കൻഗുനിയ എന്നാൽ എന്താണ്, മന്ദരോഗം എന്നാൽ എന്താണ്, അത് എങ്ങനെ വരുന്നു, എങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം സ്വീകരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ജനങ്ങളെ നല്ല ബോധവൽക്കരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വീണ്ടും അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു എങ്കിൽ തന്നെയും ഇത് വീണ്ടും 1-2 പ്രാവശ്യമെങ്കിലും പുനഃപ്രക്ഷേപണം ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം ഇത് വളരെ ഫലപ്രദമായ ഒരു പരിപാടിയായിരുന്നു അദ്ദേഹം ഡോക്ടർ അവതരിപ്പിച്ചത്. അത് ജനങ്ങളെ മുമ്പിൽ ടിവിയിൽ നമ്മൾ കാണുന്നതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം നമ്മളെ അതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചത്. ചിക്കൻഗുനിയുടെയും അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയായിരുന്നു. വീണ്ടും അങ്ങനെയുള്ള പരിപാടിയെല്ലാം അവതരിപ്പിക്കുക. നമസ്കാരമുണ്ട്.
1: യെസ്, അപ്പൊ നമ്മുടെ മൻസൂർ ചേട്ടനാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിവ്യൂ തന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് ചാറ്റ് എന്നൊരു പ്രോഗ്രാം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ആ ഒരു പ്രോഗ്രാം
0: ശ്രീജ അനിലാണ്
1: അവതരിപ്പിക്കുന്നത്.
0: അതെ, അവതരിപ്പിക്കുന്നത്.
1: അപ്പൊ അന്നത്തെ അശോക് കുമാർ എന്ന് ഡോക്ടർ അശോക് കുമാറിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിക്കൻഗുനിയെ പറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ഒത്തിരി സന്തോഷം എന്ന രീതിയിലുള്ളൊരു മെസ്സേജാണ് മൻസൂർ ഏട്ടൻ അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി തുടർന്നും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രോഗ്രാംസിനൊക്കെ റിവ്യൂ തരിക എന്ന് കൂടി അഭിപ്രായപ്പെടുകയാണ്.
0: അപ്പോൾ അതിൻ്റെ പുനഃപ്രക്ഷേപണം 4 August ഉച്ചയ്ക്ക് 2:30 ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നാളെ 2:30 അതിൻ്റെ റിപ്പീറ്റ് വരുന്നത്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുക. അപ്പോൾ നമ്മുടെ അശോക് കുമാർ ഡോക്ടർ ആയിരുന്നു അതിൻ്റെ ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമ്മൾ ശ്രീജ ഡോക്ടറിനെ ഈ ഒരു കാര്യം നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ സമയം ഇങ്ങനെ 11:17 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാം.
1: അതെ, അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് 3 August ദേശീയ അവയവദാന ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അതായത് അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും ഇതിൽ ഇന്നും നിലനിൽക്കുന്ന കുറച്ച് മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ അത് മാറ്റി കൂടുതലും അവയവദാനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ളൊരു ദിവസമായിട്ട് ഈ ദിവസം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ആദ്യമായിട്ട് വിജയകരമായി ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 1994 August 3 നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിവസം അവയവദാന ദിനമായിട്ടും ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനമായിട്ടും നമ്മൾ ആചരിച്ചു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് പറയേണ്ട ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, ഒരാളുടെ വേർപാടിന് ശേഷം തന്നെ അവരുടെ അവയവങ്ങളിലൂടെ മറ്റൊരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രക്രിയ തന്നെയാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുക. പലർക്കും ഇത് മരണശേഷം ഒരാളുടെ ഇതുപോലുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്നത് കീറി മുറിക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു ഭയമാണ്, ചില അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
0: കണ്ണിന്റെ ദാനത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ കണ്ണുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. നമ്മളുടെ ഒരു ജീവൻ അല്ലെങ്കിൽ അതെന്താ നഷ്ടമായതിന് ശേഷം നമ്മളുടെ ഒരു 5 പേരെങ്കിലും ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു പുണ്യം നമ്മൾ എന്താണ് ചെയ്തേക്കുക. മറ്റൊരാളുടെ ജീവിതത്തിന്റെ വെളിച്ചമാവുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത്രത്തോളം നമ്മളെ വാല്യൂ വളരെയധികം കൂടുതലുള്ള ഒരു കാര്യമാണ്. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരുപാട് ധാരണകൾ നിലനിൽക്കുന്നു.

0: ഉണ്ടെങ്കിലും നമ്മളൊക്കെ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച, ഇപ്പോൾ മസ്തിഷ്ക മരണം എന്ന് പറയുമ്പോൾ അതൊരു നോർമലായിട്ടുള്ള കോമ എന്നല്ല, അതായത് തിരിച്ചു വരാനാകാത്ത ആവാത്ത ഒന്നായിട്ട് അത് മാറുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള അവയവദാനം കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളുടെ ഒരു ജീവൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് മറ്റൊരാൾ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു മറ്റൊരു ജീവൻ നമ്മൾ ദാനം അതായത്
1: സാധിക്കുന്നു. തീർച്ചയായും അത് മനുഷ്യരാശിക്ക് കൈവരിച്ച ഏറ്റവും മഹത്തായ ഒരു നേട്ടങ്ങളിലൊന്നായിട്ട് തന്നെ ഈ ഒരു അവയവദാനം ചെയ്യാൻ അല്ലെ ആ ഒരു പ്രക്രിയ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരാൾക്ക് ജീവന്റെ വെളിച്ചം നൽകാൻ സാധിക്കുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു രീതിയെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതുപോലുള്ള മിഥ്യാധാരണകളൊക്കെ മാറ്റി വെച്ചിട്ട് മരണശേഷം ആ ഒരു ഏറ്റവും ബന്ധുക്കൾ അല്ലേ, അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു അവയവദാനം ചെയ്യുന്നു എന്നുള്ള സമ്മത പത്രമൊക്കെ പലരും ചെയ്തു വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. മറ്റൊരു വ്യക്തിയിലൂടെ ആ ഒരു ജീവൻ്റെ തുടിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു പ്രക്രിയയിലൂടെ എന്ന് കൂടി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്.
0: അതെ, അപ്പോൾ ഒന്നുകിൽ ദാതാവ് ജീവിച്ചിരിക്കുമ്പോൾ സമ്മതത്തോടെ മരണത്തിന് മുൻപ് നൽകിയ മരണപ്പെട്ടയാളുടെ ദാനത്തിനുള്ള നിയമപരമായ അംഗീകാരത്തിലൂടെ, അതല്ലെങ്കിൽ മരണപ്പെട്ടയാളുടെ അടുത്ത ബന്ധുവിൻ്റെ നിയമപരമായ അംഗീകാരത്തിലൂടെയാണ് നമ്മളിങ്ങനെ അവയവദാനം നടത്തുന്നത്. അപ്പോൾ ഗവേഷണത്തിനായോ അല്ലെങ്കിൽ സാധാരണയായി ആരോഗ്യകരമായ മാറ്റിവെക്കാവുന്ന അവയവങ്ങളും കലകളും മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നതിനായിട്ടൊക്കെ ദാനം ചെയ്യുന്നതായിട്ടോ ഈ അവയവദാനം എന്നുള്ളതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ദിവസത്തിൻ്റെ വളരെ ഒരു മഹത്വപൂർണ്ണമായ ഒരു ദിവസമാണല്ലോ, നമുക്കതിൽ വാക്കുകളില്ല എന്താ നമുക്കതിനെയൊന്ന് വിശദീകരിക്കാനായിട്ട്.
1: ഇന്ത്യൻ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടത് 1994 August 3rd ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഡോക്ടർ പി വേണുഗോപാലാണ് ഈ ഒരു അവയവദാന പ്രക്രിയ അതായത് ഹൃദയം മാറ്റിവെക്കലിന് വിജയകരമായിട്ട് പൂർത്തീകരിച്ചത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മളും പങ്കുചേരുകയാണ് ഈ ഒരു ദിവസത്തിൽ അല്ലേ. നമ്മളും തീർച്ചയായും ഈ ഒരു പ്രക്രിയയോട് വളരെ ശക്തമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം ശ്രീലക്ഷ്മി. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, എല്ലാവരും നല്ല ജില്ല ജില്ലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം 11:28 ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചിത്രാമ നമുക്കൊരു ഒരു ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലത് ഉത്തരം പറയാതെ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ.
5: പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് അറിയായിരുന്നു,
4: ഇല്ലായിരുന്നു. അതെ, അപ്പം നമ്മുടെ ചിത്രാമയുടെ ചോദ്യം ഇതായിരുന്നു.

0: സാമ്പാറിൽ മേമ്പൊടി, കുളത്തിൽ നിന്നും സർപ്പശത്രു, വനത്തിലേക്ക് എത്ര ദൂരം? ഇതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാമ തന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെ നമുക്ക് ആദ്യം വായിക്കാം. നമ്മുടെ മിക്ക ശ്രോതാക്കളും കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. സാമ്പാറിൻ മേമ്പൊടി കുളം, അതായത് കായംകുളത്ത് നിന്ന്, സർപ്പശത്രു കീരിക്കാട്, അതെ അതെ, കായംകുളത്തിൽ നിന്ന് കീരിക്കാടിലേക്ക് എത്ര ദൂരം എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. കൊള്ളാം അല്ലേ? കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. യെസ്, അപ്പോൾ ചിത്രാമ്മ ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് തന്നിരിക്കുന്ന ആരാണെന്നൊക്കെ അറിയണ്ടേ? നമ്മുടെ റീജ അമ്മ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രാജലക്ഷ്മി മാം ഇതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ
1: രമേശ് സാർ,
0: രമേശ് കെ ജി സർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഗായത്രി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പല ശ്രോതാക്കളും, ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഈ ഒരു ലൈവിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു കുസൃതി ചോദ്യമല്ലേ, ഒരു ചോദ്യം. അതിൻ്റെ
1: എനിക്ക് തോന്നുന്നു പണ്ട് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. പക്ഷെ നമുക്കത് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു, ആദ്യക്ക് തീരെ അറിയില്ലായിരുന്നു, എനിക്കും തീരെ അറിയില്ലായിരുന്നു.
0: ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അറിയില്ല എന്ന് പറയുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ സനൂജിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, രജനി ഗിരീഷ് എന്ന് വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും രജനി ചേച്ചി എത്തുന്നതാണ്, ലൈവിൽ വളരെ സജീവമായിട്ട് തന്നെ തുടരും എന്ന് തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സമയം 11:30 ആയിരിക്കുന്നു, നമ്മുടെ ലൈവിൻ്റെ ടൈം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇന്ന് വളരെ ആക്റ്റീവായിട്ട് മെസ്സേജ് അയക്കുകയുണ്ടായി, ഒത്തിരി സന്തോഷമുണ്ട്.
1: ചിത്രാമ്മ മറ്റൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ സിസ്റ്റർ എനിക്ക് തികച്ചും ഒരു ഫ്രണ്ട് തന്നെ, കൂടുതലും
0: അതെ, അത് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ. അപ്പം അതുപോലെ തന്നെ ചിത്രാമ്മ അയച്ചിരിക്കുകയാണ്, സന്തോഷം, എല്ലാവർക്കും ആൻസർ പറയാൻ കഴിഞ്ഞല്ലോ, അഭിനന്ദനങ്ങൾ എന്ന രീതിയിൽ ചിത്രാമ്മയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു,
1: അതുപോലെ തന്നെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു.
0: അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് അയച്ചതിൽ രണ്ട് പേര് കൂടിയുണ്ട്, നമ്മുടെ സരസ്വതി അമ്മയും പൂവമ്പുഴയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. നമ്മുടെ രണ്ട് സരസ്വതി അമ്മമാർക്കും കൺഗ്രാചുലേഷൻസ്. അപ്പം അവരും ഈ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള സമയം ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്.
1: അതെ,
0: യെസ്, മനോഹരമായൊരു ഗാനം കേട്ട് നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ും
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഹേ ജമനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400078900 9447560336.
2: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 113 8.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ സഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി, തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോട് പോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്ത് രൂക്ഷമായ കടൽക്ഷോഭവുമുണ്ട്.
0: പാലക്കാട് പോത്തുണ്ടിയിൽ കെഎസ്ആർടിസി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 1 മരണം. പുലയമ്പാറ സ്വദേശിനി എൻ ജയന്തിയാണ് മരിച്ചത്.

0: നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങി ും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളുടെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
0: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 400,000-ലേറെ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലാണ് KSEB ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് ഹാൻഡിലും ലഭ്യമാണ്.
0: മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
3: കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമക്കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധികം വിഹിതമായി 10 കിലോ അരി 26 രൂപ നിലക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും

0: രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 ൽ വിളിക്കുക.

0: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: துளசிதாஸ் பரமேஸ்வரன். പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. ഭുവനേശ്വർ, കട്ടക്, ഗഞ്ചം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭുവനേശ്വരിലെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം കട്ടക്കിലെ ബനാരയിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. നാളെ ഭുവനേശ്വരിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ രാഷ്ട്രപതി ബർഹാംപൂരിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഗഞ്ചം ജില്ലയിലെ തപ്തപാനിയിൽ മാ കൻഹുനി ദേവി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വരിലും കട്ടക്കിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ബർഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ, തപ്തപാനി ക്ഷേത്ര സമുച്ചയം, ആർമി എയർ ഡിഫൻസ് കോളേജ് തുടങ്ങിയയിടങ്ങൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചേക്കും. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് അവതരിപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായി എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാസ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയിൽ 15 മരണം സംഭവിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സുരക്ഷാ സന്നാഹം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 165 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പമ്പാ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗിനെയും ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ തോമറിനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 78,745, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 210 പോയിന്റ് ഉയർന്ന് 24,594, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യ രാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതി.

0: പതിനഞ്ച് മരണം, ഏഴുപേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഇപ്പോൾ ഗാനസല്ലാപം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really? We can grow together.
6: കൊല്ലമിനെ ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: August 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: തന്റെ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തികൾ. കാലം കടന്നുപോയാലും അവരുടെ സംഭാവനകൾ ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിലനിൽക്കും. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുക എന്നത് എല്ലാ രാഷ്ട്രങ്ങളുടെയും മഹത്തായ പാരമ്പര്യമാണ്. ഇന്ത്യയും അതിൽ വ്യത്യസ്തമല്ല. കല, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, സാമൂഹ്യ സേവനം, പൊതുഭരണം, വ്യവസായം, കായികം തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ രാജ്യം വിവിധ സിവിലിയൻ ബഹുമതികളിലൂടെ ആദരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന സിവിലിയൻ ബഹുമതികളിൽ ഏറ്റവും ഉയർന്നതാണ് ഭാരതരത്നം. അതിനു പിന്നാലെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളുമുണ്ട്. ഈ ബഹുമതികളിൽ ഒരു വ്യക്തിയുടെ നേട്ടങ്ങളെ മാത്രം അംഗീകരിക്കുകയും സമൂഹത്തിനും രാഷ്ട്രത്തിനും ആ വ്യക്തി നൽകിയ വിലമതിക്കാനാവാത്ത

സേവനത്തിനുള്ള രാജ്യത്തിൻ്റെ ആദരവ് കൂടിയാണ്. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠവും അഭിമാനകരവുമായ ബഹുമതിയാണ് ഭാരതരത്നം. 1954 സ്ഥാപിതമായ ഈ പുരസ്കാരം രാജ്യത്തിനോ മനുഷ്യരാശിക്കോ അസാധാരണവും അതുല്യവുമായ സേവനം ചെയ്ത വ്യക്തികൾക്കാണ് നൽകുന്നത്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുസേവനം എന്നിങ്ങനെ ഏതാനും മേഖലകളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നെങ്കിലും പിന്നീട് മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് ഈ ബഹുമതി നൽകാമെന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ വിപുലീകരിക്കപ്പെട്ടു. ഭാരതരത്നം ലഭിക്കാൻ അപേക്ഷിക്കാനോ മത്സരിക്കാനോ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് ഈ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷത്തിൽ പരമാവധി 3 പേർക്കാണ് ഭാരതരത്നം നൽകുന്നത്. 1954 ആരംഭിച്ചതാണ് ഈ ബഹുമതി. ഭാരതരത്നം നേടിയവരുടെ പട്ടികയിൽ രാഷ്ട്ര നേതാക്കളും ശാസ്ത്രജ്ഞന്മാരും സംഗീതജ്ഞരും മറ്റ് കലാകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും കായിക താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ പട്ടികയിൽ വനിതകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതുവരെ വെറും 5 വനിതകൾക്കാണ് ഈ പരമോന്നത ബഹുമതി ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കരുത്തായി ഇന്ദിരാഗാന്ധി, മനുഷ്യ സ്നേഹത്തിന്റെയും കരുണയുടെയും പര്യായമായി മാറിയ മദർ തെരേസ, സ്വാതന്ത്ര്യ സമര പോരാളി അരുണ ആസിഫ് അലി, സംഗീതത്തിന്റെ അനശ്വര സ്വരങ്ങളായ ശ്രീമതി MS സുബ്ബലക്ഷ്മിയും ശ്രീമതി ലതാ മങ്കേഷ്കറും. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഭാരതരത്ന ജേതാക്കളായ ഈ വനിതകളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തരായ വനിതാ നേതാക്കളിൽ ഒരാളുമായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിന്റെയും കമല നെഹ്റുവിന്റെയും മകളായി ജനിച്ച അവർ ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു വളർന്നത്. ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ തന്ത്രപരമായ നേതൃത്വവും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമാണ് അവരെ ഈ ബഹുമതിക്ക് അർഹയാക്കിയത്. ഇത് കൂടാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ബാങ്കുകളുടെ ദേശീയവൽക്കരണം, ഹരിത വിപ്ലവത്തിന് ശക്തമായ പിന്തുണ, രാജ്യത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവർ നിർണായക പങ്കുവഹിച്ചു. ഈ അസാമാന്യ നേതൃത്വത്തിനുള്ള അംഗീകാരമായാണ് 1971 ഭാരതരത്നം നൽകി ആദരിച്ചത്. അശരണരുടെ കണ്ണീരൊപ്പിയ കാരുണ്യത്തിന്റെ പെരുമഴയായിരുന്നു മദർ തെരേസ. 1910 ഇന്നത്തെ നോർത്ത് മാസിഡോണയിൽ ജനിച്ച ആഗ്നസ് എന്ന പെൺകുട്ടിയാണ് പിൽക്കാലത്ത് മദർ തെരേസയായി മാറിയത്. ലൊറേറ്റോ സിസ്റ്റേഴ്സിലെ കന്യാസ്ത്രീയായി 1929 അവർ ഇന്ത്യയിലെത്തുന്നത്. കൊൽക്കത്തയിലെ സെയിന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. സ്കൂളിന്റെ മതിലുകൾക്കപ്പുറം ചേരികളിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ കണ്ടതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. 1950 അവർ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. അഗതികൾക്കായി നിർമ്മൽ ഹൃദയ പോലെയുള്ള ആശ്രയ കേന്ദ്രങ്ങൾ തുടങ്ങി. കുഷ്ഠരോഗികളെയും എയ്ഡ്സ് ബാധിതരെയും മാറോടണച്ച് പരിചരിച്ചു. ലോകം മുഴുവൻ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ആദരിച്ചു. 1948 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അവർക്ക് 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. തൊട്ടടുത്ത വർഷം 1980 ഭാരതം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആ മഹത് ജീവിതത്തെ ആദരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പേരാണ് അരുണ ആസിഫ് അലി. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും പ്രതീകമായി അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1909 ജൂലൈ 16 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലെ കൽക്ക എന്ന സ്ഥലത്താണ് അരുണ ഗാംഗുലി ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിരുന്ന അവർ പിന്നീട് പ്രമുഖ അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആസിഫ് അലിയെ വിവാഹം കഴിച്ചു. രണ്ട് മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചത് അന്നത്തെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അതൊന്നും അവർ

അവരുടെ ജീവിത ലക്ഷ്യത്തെ ബാധിച്ചില്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ഉപ്പു സത്യാഗ്രഹത്തിലും മറ്റും ദേശീയ പ്രക്ഷോഭങ്ങളിലും സജീവമായി പങ്കെടുത്തതിനാൽ പലതവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ കഴിയുമ്പോൾ രാഷ്ട്രീയ തടവുകാർക്ക് ലഭിച്ചിരുന്ന അവഗണനയ്ക്കെതിരെ അവർ നിരാഹാര സമരം നടത്തുകയും ചെയ്തു. അതിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ ശബ്ദമുയർത്തി. എന്നാൽ അരുണ ആസിഫ് അലിയുടെ പേര് ഇന്ത്യൻ ചരിത്രത്തിൽ അനശ്വരമായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സമരം തകരുമെന്ന് എല്ലാവരും കരുതിയ സമയത്ത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി സമരത്തിന് പുതിയ ഊർജവും ആത്മവിശ്വാസവും പകർന്നത് അരുണ ആസിഫ് അലിയായിരുന്നു. ആ ധീരമായ നടപടിയിലൂടെ അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായി മാറി. അതിനുശേഷം അവർ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് സർക്കാർ അവരെ പിടികൂടാൻ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവർ കീഴടങ്ങിയില്ല. അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും പൊതുജീവിതത്തിൽ അവർ സജീവമായി തുടർന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി അവർ നിരന്തരം പ്രവർത്തിച്ചു. പിന്നീട് ഡൽഹിയുടെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും അവർ നേടി. രാജ്യസേവനത്തിനും സ്വാതന്ത്ര്യ സമരത്തിലെ ധീരമായ പങ്കാളിത്തത്തിനുമുള്ള അംഗീകാരമായി 1997 മരണാനന്തരം അരുണ ആസിഫ് അലിക്ക് ഭാരതരത്നം നൽകി ഇന്ത്യ ആദരിച്ചു. പദവികളോ അധികാരമോ കൊണ്ടല്ല, ധൈര്യവും ത്യാഗവും കൊണ്ടാണ് ഒരു വ്യക്തി ചരിത്രത്തിൽ ഇടം നേടുന്നത് എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മഹതിയാണ് ശ്രീമതി അരുണ ആസിഫ് അലി. 1998 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ശ്രീമതി MS സുബ്ബലക്ഷ്മിക്ക് സമ്മാനിച്ചു. ഭാരതരത്നം നേടുന്ന ആദ്യ സംഗീതജ്ഞയായ വനിത എന്ന ബഹുമതിയും അവർക്ക് സ്വന്തമാണ്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചരിത്രം MS സുബ്ബലക്ഷ്മി ഇല്ലാതെ പൂർണ്ണമാകില്ല. ഭക്തിസാന്ദ്രമായ ആലാപനത്തിലൂടെയും അസാധാരണമായ സംഗീത പാടവത്തിലൂടെയും ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ മഹാഗായികയാണ് മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി. സംഗീത ലോകം സ്നേഹത്തോടെ വിളിച്ച MS 1916 സെപ്റ്റംബർ 16 തമിഴ്നാട്ടിലെ മധുരയിൽ ജനനം. സംഗീതം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന സുബ്ബലക്ഷ്മി വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ സംഗീത പ്രതിഭ പ്രകടിപ്പിച്ചു. 10 തന്നെ ആദ്യ ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറക്കി. കൗമാരപ്രായത്തിൽ തന്നെ അവർ ഇന്ത്യയിലെ പ്രമുഖ സംഗീതവേദികളിൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. കർണാടക സംഗീതത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ MS സുബ്ബലക്ഷ്മിയുടെ പങ്ക് അതുല്യമാണ്. അവരുടെ ശബ്ദത്തിൽ ആലപിച്ച ഭജഗോവിന്ദം, വിഷ്ണു സഹസ്രനാമം, വെങ്കടേശ സുപ്രഭാതം തുടങ്ങിയ ഭക്തിഗാനങ്ങൾ ഇന്നും ലക്ഷക്കണക്കിന് വീടുകളിൽ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുന്നു. 1966 ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് സംഗീത പരിപാടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതജ്ഞ എന്ന അപൂർവ ബഹുമതിയും അവർ സ്വന്തമാക്കി. ആ വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ അവർ അവതരിപ്പിച്ചു. സംഗീതത്തിനൊപ്പം സാമൂഹിക സേവനത്തിലും അവർ മാതൃകയായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ സംഗീത പരിപാടികളിലൂടെ ലഭിച്ച വരുമാനം അവർ സംഭാവന ചെയ്തു. സംഗീത രംഗത്തെ അവരുടെ അസാധാരണമായ സംഭാവനകൾക്ക് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയും അവയിൽ ഉൾപ്പെടുന്നു. 2001 ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചത് ശ്രീമതി ലതാ മങ്കേഷ്കറിയാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന പേരുകളിൽ ഒന്നാണ് ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ കുയിൽ, സ്വര കോകില എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ലതാജി 7 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ സ്ഥിര സ്ഥാനം നേടിയ ഗായികയാണ്. 1929 സെപ്റ്റംബർ 28 മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജനിച്ച ലതാ മങ്കേഷ്കർ പ്രശസ്ത സംഗീതജ്ഞനും നാടക പ്രവർത്തകനുമായ ദീനാനാഥ് മങ്കേഷ്കറുടെ മകളായിരുന്നു. 1940 അവസാനത്തോടെ ആരംഭിച്ച അവരുടെ സംഗീതയാത്ര

പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അവർ ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. ഓരോ ഗാനത്തിനും ഭാവവും വികാരവും അതിന്റെ പൂർണതയിൽ എത്തിക്കുന്ന അപൂർവമായ കഴിവായിരുന്നു ലതാജിയുടെ പ്രത്യേകത. 1963

0: എന്ന ചരിത്രം പറയുന്നു. ആ ഒരു ഗാനത്തിലൂടെ തന്നെ ലതാജിയുടെ ശബ്ദം ഇന്ത്യയുടെ വികാരമായി മാറി. അവരുടെ സംഗീത ജീവിതത്തിൽ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൂടാതെ നിരവധി ദേശീയ ചലച്ചിത്ര അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ എണ്ണമറ്റ അംഗീകാരങ്ങൾ ലഭിച്ചു. 2001 ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ അസാധാരണ സംഭാവനകളെ മാനിച്ച് ലതാ മങ്കേഷ്കർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം സമ്മാനിച്ചു. 2022 ലതാജി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ ശബ്ദം ഇന്നും കോടിക്കണക്കിന് സംഗീതാസ്വാദകരുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരു ഗായിക എന്നതിലുപരി ഇന്ത്യയുടെ വികാരങ്ങൾക്കും ഓർമ്മകൾക്കും ദേശസ്നേഹത്തിനും ശബ്ദം നൽകിയ അനശ്വര കലാകാരിയായിരുന്നു ശ്രീമതി ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹരായ ഇന്ദിരാഗാന്ധിയും മദർ തെരേസയും അരുണ ആസിഫ് അലിയും MS സുബ്ബലക്ഷ്മിയും ലതാ മങ്കേഷ്കറും ഭാരതരത്നത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചവരാണ്. അവരുടെ ജീവിതം ഇന്നും ഇന്ത്യയുടെ അഭിമാനവും വരും തലമുറകളുടെ പ്രചോദനവുമാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: Now it's time for current affairs updation presented by Dr. Parvathi Jeevan on Community Radio Santhunam 90.4 FM.
4: Current affairs updates, Dr. Parvathi Jeevan. Prime Minister Narendra Modi will launch the Nashra Mukt Yuva for Vikasit Bharat Sankalp Abhiyan today through video conferencing. The launch will mark the beginning of a 100-week nationwide Jan Bhagirathi campaign against substance abuse. Youth across the country from over 10,000 locations will participate in the program. The online registration portal for the Delhi Lakshmi Yojana has opened for registration from yesterday. So far, in the last 12 hours, more than 33,000 registrations have been done and 1,940 applications have been finally submitted. Under the scheme, eligible women will receive financial assistance of 2,500 rupees every month. Over 85,81,920 enumeration forms across the national capital have been digitized as of Saturday. According to the Office of Chief Electoral Officer of Delhi, about 1.45 crore forms have been distributed as part of special intensive revision of electoral rolls in Delhi. The Arunachal Pradesh government has rolled out the e-Bhavishya Pension Sanction and Tracking System, a paperless platform to streamline pension processing and ensure timely retirement benefits for government employees. Indian Railways has approved the extension of daily Ludhiana-Jakkal passenger train up to Jind to strengthen regional rail connectivity. The Railways Ministry said that the decision will provide direct rail connectivity between Ludhiana and Jind, benefiting daily commuters, students, office goers, traders and passengers travelling between Punjab and Haryana. Union Minister for Housing and Urban Affairs Manohar Lal yesterday inspected the flats which are being constructed under the Karvili Awas Yojana. The flats are being developed by the Delhi Development Authority in Pocket 11 of Narela, Delhi. Union Minister of State in the Prime Minister's Office, Department of Atomic Energy, Department of Space, Personnel, Public Grievances and Pensions, Dr. Jitendra Singh said that Jammu and Kashmir is rapidly emerging as a major biotechnology and innovation destination. Addressing a function at Kathua yesterday, the flood situation in Odisha continues to remain grim, with the Mahanadi and tributaries in spate

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവനൊരു കടിയാൽ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?

0: പറയാനുണ്ടോ? അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1918 കോട്ടയം ജില്ലയിലെ വൈക്കം ഉല്ലല കീറ്റുപറമ്പിൽ നാരായണ പിള്ളയുടെയും പാറുക്കുട്ടി അമ്മയുടെയും മകനായി ശ്രീ എൻ എൻ പിള്ള നാരായണ നാരായണ പിള്ള ജനിച്ചു. ഇന്റർമീഡിയറ്റ് തോറ്റപ്പോൾ ജോലി അന്വേഷിച്ച് അദ്ദേഹം മലേഷ്യയിലേക്ക് പോവുകയും വിചാരിച്ച ജോലികൾ ലഭിക്കാത്തതുകൊണ്ട് കിട്ടിയ ജോലികളെല്ലാം ചെയ്യുകയും ചെയ്തു. പട്ടാളക്കാരൻ, എസ്റ്റേറ്റ് സൂപ്രണ്ട്, തോട്ടപ്പണിക്കാരൻ തുടങ്ങി ജീവിതത്തിൽ പല പല വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. തനിക്ക് പറയാനുള്ളതെല്ലാം നാടകത്തിലൂടെ പറയുന്ന ആളായിരുന്നു എൻ എൻ പിള്ള എന്ന അരങ്ങിൽ ഗർജിച്ച എൻ എൻ പിള്ള. ദ പ്രസിഡന്റ് എന്ന നാടകത്തിലെ ഡയലോഗുകളെല്ലാം തന്നെ പ്രേക്ഷകന്റെ മനസ്സിൽ തറയ്ക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തദ്ദേശീയതയ്ക്കൊപ്പം സാർവദേശീയതയിലും എൻ എൻ പിള്ളയുടെ നാടകങ്ങൾ മുദ്ര പതിപ്പിച്ചു. 1982 അരങ്ങേറിയ അദ്ദേഹത്തിന്റെ NOC എന്ന നാടകത്തിൽ ആധുനിക രാഷ്ട്രീയ വിശ്വാസ പ്രമേയങ്ങൾ വിലയിരുത്തപ്പെടുന്നു.
8: എനിക്ക് രണ്ടാറുണ്ട്, അതിലൊന്നേ ഞാൻ തനിക്ക് വരുന്നു. അതാണ് ചോദിച്ചത്. എന്റെ രണ്ടാരിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രണ്ടു തോളം പാലി വീതം ദിവസം തരുന്നു. അതാണ് കമ്മ്യൂണിസം. എന്റെ ഒരാറിനെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാറിനെ ഞാൻ വാങ്ങുന്നു. അതാ ക്യാപിറ്റൽ. ഇരു ചെവിയറിയാതെ ഞാൻ തന്റെ മുട്ടനാറിനെ മോട്ടിക്കും. അതാ എന്നെ ഒറ്റ വീട്ടിൽ കൊന്നിട്ട് താൻ എന്റെ രണ്ടാറിനെ എടുക്കുന്നു. അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റ കൂടി ആകുമ്പോ പട്ടിണി കിടന്ന് എല്ലും തോലുമായി എന്റെ ആടിനെ ഞാൻ ഇറക്കി കഴിക്കി വെക്കും. ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനാണ് ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് 80% മാട്രച്ച് കൂടെ ചേർത്ത് നാട്ടുകാർക്ക് വെക്കും. അതാ ഡെമോക്രസി. എന്റെ പെണ്ണാടിനെ വേലിക്ക് പുറത്തും തന്റെ മുട്ടനാടിനെ വേലിക്കപ്പുറത്തും കുച്ചി അടിച്ചു കെട്ടി രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മോഹിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതായി ചേച്ചി ചേരാനായോന്ന് പറഞ്ഞു. രാത്രിയെ ശുദ്ധ തട്ടിപ്പ് അല്ലണെന്താ ഈ ഉദരനിമിത്തം വികൃത വേഷം.
7: വിശ്വകേരള കലാസമിതി യഥാർത്ഥ നാടകത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ നാടകവേദി പിന്തുടർന്നു വന്നിരുന്ന രീതികളെയെല്ലാം എൻ എൻ പിള്ള മാറ്റിമറിച്ചു. കാബാലിക, ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതലോകം, ഞാൻ സ്വർഗത്തിൽ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ നാടകങ്ങളെല്ലാം 18 ഉയരമുള്ള വേദിയിൽ തീജ്വാലകളായി മാറി സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുന്ന രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, 3 തവണ പറഞ്ഞാൽ അത് പ്രേക്ഷകന്റെ തലയിൽ അടിച്ചു കയറും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അധികാരം അധ്വാനിക്കുന്നവനിലേക്ക് എന്ന മുദ്രാവാക്യം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ചിന്നമ്മയുടേത്. സ്വപ്ന ലോകങ്ങളുടെ മാസ്മരികതയല്ല, മറിച്ച് രണ്ടുപേരുടെയും സ്നേഹമായിരുന്നു അവിടെ കൊതിക്കുന്ന ആ ഘടകം. ചിന്നമ്മ എൻ്റെ സർവസ്വമാണ്, എൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്നാണ് എൻ എൻ പിള്ള ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
8: ചിന്നമ്മേൻ്റെ സർവസ്വമാണ്, എൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ്.
7: നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ മകനായ വിജയരാഘവൻ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. വിശ്വ കേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ നാടകരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. എൻ എൻ പിള്ളയുടെ കാബാലിക സിനിമയാക്കിയപ്പോൾ അതിൽ പോർട്ടർ കുഞ്ഞാലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് 22 വയസ്സിൽ അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1982 എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെ 31 വയസ്സിൽ നായകനായി. ഈ ചിത്രം വിജയിച്ചിരുന്നില്ല. തുടർന്ന് പി ചന്ദ്രകുമാർ, വിശ്വംഭരൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒപ്പം നാടകത്തിലും സജീവമായി തുടർന്നു. കോട്ടയം ശൈലിയിലുള്ള വേറിട്ട സംഭാഷണമാണ് നമ്മെ ആകർഷിക്കുന്ന അദ്ദേഹത്തിലുള്ള ഘടകം. കാബാലികയുടെ സഹസംവിധായകനായിരുന്ന ജോഷിയുമായുള്ള അടുപ്പം മൂലം അദ്ദേഹത്തിന്റെ ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചു. 1987 നാടകരംഗം പൂർണമായി ഉപേക്ഷിച്ചതിന് ശേഷം 1993 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെ വിജയരാഘവൻ ഏറെ ശ്രദ്ധേയനായി. പിന്നീട് പുറത്തിറങ്ങിയ ദ കിങ്, ദി ക്രൈം ഫയൽ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത ശിപായി ലഹള എന്ന ചിത്രത്തിൽ വിജയരാഘവൻ ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിച്ചു. 2000 ശേഷം നിരവധി അവസരങ്ങൾ ലഭിക്കുകയും പ്രേക്ഷകരുടെ പ്രിയ നടനുമായി അദ്ദേഹം മാറി.
9: ഞാൻ പോവാ സാറേ, എല്ലാരും എന്നെ ശപിക്കും, എന്റെ ഉമ്മയും എന്റെ മോളും. ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല.
10: ഇല്ല മമ്മലി, മമ്മലി ആരും ശപിക്കില്ല, ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല.
9: ഇല്ല സാറേ, ശപിക്കും, ഞാൻ ദുഷ്ടനാ, ദുഷ്ടനാ.
10: മമ്മലി, മമ്മലി എന്തായി കാണിക്കുന്നത്
9: സാറേ? നാളെ എന്റെ ഉമ്മ വരും, ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവമായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം പാപ്പക്കോളെ ഇഷ്ടമായിരുന്നെന്ന്. ഈ രാത്രി കഴിഞ്ഞാ പിന്നെ ഈ രാത്രിയിനേക്കാളും ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. എന്റെ തെറ്റ് പടച്ചോനെങ്കിലും ഓർക്കോട്ടെ.
7: എൻ എൻ പിള്ളയുടെ മാതൃ സഹോദരി പുത്രിയായ ജി ഓമന വിശ്വ കേരള കലാസമിതിയിലെ അംഗമായി ഒട്ടേറെ നാടകങ്ങളിൽ മികവുറ്റ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. 35 വർഷത്തെ അഭിനയ ജീവിതത്തിൽ 40-ലേറെ നാടകങ്ങളിലൂടെ അവർ അരങ്ങിലെത്തി. 10,000-ലേറെ വേദികളിലാണ് ജീവസുറ്റ കഥാപാത്രങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. 1954 എൻ എൻ പിള്ള രൂപപ്പെടുത്തിയ അസലാമു അലൈക്കു എന്ന നാടകമാണ് ഓമനയെ അറിയപ്പെടുന്ന നടിയാക്കിയത്. വിശ്വ കേരളയുടെ നാടകങ്ങളിൽ മാത്രം അഭിനയിച്ചാണ് ഓമന മികവുറ്റ നടിയായി വളർന്നത്. ക്രോസ്ബെൽറ്റിലെ പട്ടാളം ഭവാനി, കാബാലികയിലെ കടക്കാവൂർ അത്ത, പ്രേതലോകത്തിലെ അർത്തുങ്കൽ കാർത്തിയായനി എന്നിവ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ്. കാബാലിക എന്ന നാടകം 1974 സിനിമയാക്കിയപ്പോൾ നാടകത്തിൽ ചെയ്തിരുന്ന വേഷം സിനിമയിൽ ഓമന തന്നെയാണ് അവതരിപ്പിച്ചത്. 2007 ജയരാജ് സംവിധാനം ചെയ്ത ആനന്ദ ഭൈരവി സിനിമയിലാണ് അവസാനമായി അവർ അഭിനയിച്ചത്. കാബാലികയിലെ കടക്കാവൂർ അത്തയാണ് ഓമനയെ കൂടുതൽ പ്രശസ്തിയാക്കിയ വേഷം.
11: ബോംബെയിലെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ 1 കോടി രൂപയുടെ ബിസിനസ് ഡൽഹിയിലെ ഒരു മഹാനിൽ തങ്ങി നിൽക്കുകയാണ്.
12: അതെല്ലാം കൂടി തങ്ങി നിൽക്കുന്നത്
11: ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഒരു മണിക്കൂർ മതി. 500 rupees. റൂം നമ്പർ 1.
7: സെൻട്രൽ ജയിൽ പശ്ചാത്തലത്തിൽ NN പിള്ള രചിച്ച നാടകമാണ് ആവർത്തനം. ജയിലിലാക്കപ്പെട്ട കുറ്റവാളികളുടെ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് നാടകം കടന്നുപോകുന്നത്. 23 മോഷണ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും അതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ആളാണ് നാടകത്തിലെ മുഖ്യ കഥാപാത്രം. 9 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചയാൾ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ ലോകത്തേക്ക് പോകാൻ അയാൾ തയ്യാറാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാടകം ആരംഭിക്കുന്നത്. ജയിൽ സൂപ്രണ്ടും ജയിൽ പുള്ളിയായ ഇയാളും ഒരുമിച്ച് പഠിച്ചവരാണ്. ഈ പഴയ ചങ്ങാതിയോട് ജയിൽ സൂപ്രണ്ടിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം കുറ്റവാളിയായവനാണ് തന്റെ ഈ പഴയ ചങ്ങാതിയെന്ന് അയാൾ വിശ്വസിക്കുന്നു. ജയിൽ ജീവിതവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും മറന്ന് പുതിയൊരു ജീവിതം നയിക്കാൻ തയ്യാറാകണമെന്ന് സൂപ്രണ്ട് അയാളെ ഉപദേശിക്കുന്നു. എന്നാൽ ജയിലിലേക്ക് തന്നെ മടങ്ങി വരാനാണ് തന്റെ ആഗ്രഹമെന്ന് അയാൾ സൂപ്രണ്ടിനോട് പറയുന്നു. പെട്ടെന്ന് ജയിലിലേക്ക് പുതിയ ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് എത്തുന്നു. പോക്കറ്റടി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു പ്രതി. പെട്ടെന്ന് ആ യുവാവ് തന്റെ മകനാണെന്ന് ജയിൽ പുള്ളി തിരിച്ചറിയുന്നു. മകനും തന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജീവിക്കാൻ എന്നോർത്ത് അയാളുടെ ഹൃദയം തകർന്നു. ഇടത്തരക്കാരുടെയും തൊഴിൽ രഹിതരുടെയും വേദനകളിലേക്കാണ് ഈ നാടകം മിഴി തുറന്നത്. മലയാളികളുടെ സാംസ്കാരിക സാമൂഹിക ഭൂമികയിൽ കോളിളക്കം സൃഷ്ടിച്ച തന്റെ നാടകങ്ങളെ പോലെ തന്നെ ആഖ്യാന മന്ത്രവാദത്തിന്റെ ചങ്ങലയിൽ നമ്മെ തളച്ചിടുന്ന രചനയായിരുന്നു NN പിള്ളയുടെ ആത്മകഥയായ ഞാൻ. അതിലെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ്. ഞാൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം അതിനുവേണ്ടി ഞാൻ പ്ലാനിട്ടു. അവസാന മുഹൂർത്തത്തിൽ ഭാഗ്യം കൊണ്ട് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ആത്മഹത്യ ചെയ്യാനും അപഹരിക്കാനും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒറ്റ മനുഷ്യൻ പോലും ഈ ലോകത്തിലുണ്ടാകില്ല. ഹോ, ഇന്നും അതോർക്കുമ്പോൾ ഞാൻ നടുങ്ങുകയാണ്. ഇത്രയും വലിയ അവിവേകം, ഇത്രയും വലിയ ഹൃദയ ശൂന്യത, ഇത്രയും നികൃഷ്ടമായ ഒരു പ്രേരണ എന്നിലെങ്ങനെയുണ്ടായി? ഞാൻ അത്ഭുതപ്പെടുന്നു. അവിസ്മരണീയമായ കഥാപാത്രങ്ങളും പിടിച്ചുകുലുക്കുന്ന സംഭവ വികാസങ്ങളും മധുരമനോഹരങ്ങളായ വൈകാരിക മുഹൂർത്തങ്ങളും യുദ്ധത്തിൻ്റെയും കൂട്ടക്കൊലയുടെയും പാലായനത്തിൻ്റെയും ഭീകര നിമിഷങ്ങളും ഒന്നിച്ചു ചേരുന്ന ആത്മകഥയായിരുന്നു അത്. നാടകദർപ്പണം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നാടകാവതരണത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ബാലപാഠമെങ്കിലുമായാൽ ഞാൻ കൃതകൃത്യനായി. ഇതിൽ ആധികാരികത്വമൊന്നും അവകാശപ്പെടുന്നില്ല. അനന്തവിസ്തൃതമായ നാടകവേദിയെപ്പറ്റി ആധികാരികമായി സംസാരിക്കുക എന്ന് വെച്ചാൽ ആധികാരികമായി അസംബന്ധം പറയുക എന്നായിരിക്കും. ഈ പ്രബന്ധം വായിച്ചു കഴിയുമ്പോഴും താഴെ പറയുന്ന വാക്കുകൾ ഓർക്കണം. പിന്നിൽ ഒരു മറ, നിൽക്കാൻ ഒരു തറ, എന്റെ മുന്നിൽ നിങ്ങളും എന്റെ ഉള്ളിൽ ഒരു നാടകവും, അതാണ് തിയേറ്റർ. അങ്ങനെ വായനക്കാരന്റെയും പ്രേക്ഷകന്റെയും ഒക്കെ മനസ്സിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹം അമ്പെയ്തു. 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ്ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് നാടോടി എന്ന ചിത്രത്തിലും അഭിനയിച്ചു. മലയാളികൾക്ക് എന്നും എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ് ഗോഡ്ഫാദർ.
13: അപ്പൊ അടച്ചു കൂട്ടിയോ, ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോ. എന്താടാ കാര്യം?
14: 500 മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി
13: അതെന്താ, ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തോ? കാര്യം പറയടാ.
14: എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയായിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി.
13: ഏത് കാർത്തിയായിനിയാടാ?
14: കടപ്പുറത്ത് കാർത്തിയായി എന്ന് പറഞ്ഞ വെച്ച് വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കാ മുതലാളി.
13: ആ, അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാൽ പറയാം.
14: കടപ്പുറം കാർത്തിയായിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ആ ആനപ്പാറയിലെ അച്ഛമ്മയാ. അച്ഛമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പൊ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
13: വക്കീലേ,
7: സംവിധായകൻ സിദ്ദിഖിന് ഒരു ശബ്ദ താരാവലിയിൽ നിന്ന് കേരളത്തിൽ സെന്റ് തോമസ് വന്നപ്പോൾ

0: അച്ഛൻ ചെയ്യും എന്ന വിശ്വാസം വിജയരാഘവനുണ്ടായിരുന്നു. സമ്മതിപ്പിക്കാമെന്നും അദ്ദേഹം വാക്കുകൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദിവസം വിജയരാഘവൻ കഥ പറയാനായി ലാലിനെ വിളിക്കുന്നു. അങ്ങനെ കോട്ടയത്തെത്തി എൻ എൻ പിള്ളയോട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ട് ഞാൻ എന്നായിരുന്നു. മാനസികമായി വളരെ ശക്തനായ 5 മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ഒരാളെയാണ് ആവശ്യം. അങ്ങനെ മറ്റൊരാളില്ലെന്നും നാടകത്തിലൂടെ ശക്തനാണെന്ന് തെളിയിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ എസ്റ്റാബ്ലിഷ്മെന്റൊന്നും കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ആവശ്യമില്ലെന്നുമൊക്കെ അവർ മറുപടി പറയുന്നു. ഒരു ചിരിയിലൂടെ പിന്നെ അദ്ദേഹം കഥ കേൾക്കാൻ തയ്യാറാകുന്നു. അന്ന് തൊട്ട് പിന്നെ 500-ആകാനുള്ള തയ്യാറെടുപ്പിലായി. സ്ക്രീനിൽ അങ്ങനെ ജീവിക്കുന്ന 500-ആയി അദ്ദേഹം മാറി.
1: എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്?
2: പാവങ്ങളാണ്ടേ? ആ തീർച്ചയായിട്ടും പറഞ്ഞ ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല്, അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടു വാ.
1: ചെറുക്കനെ കൊണ്ടുപോകുന്നാണല്ലേ, നടക്കൂല മുതലാളി.
0: 28 നാടകങ്ങളും 40 ഏകാംഗ നാടകങ്ങളും, കാപാലിക, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ, നാടകദർപ്പണം, കർട്ടൻ എന്നീ പഠന ഗ്രന്ഥങ്ങളും ഞാൻ എന്ന ആത്മകഥയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പ്രേതലോകം എന്ന നാടകത്തിന് 1966 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ ആത്മകഥയ്ക്ക് അബുദാബി മലയാളി സമാജത്തിന്റെ പുരസ്കാരവും ലഭിച്ചു. ആത്മബലി, പ്രേതലോകം, വൈൻ ഗ്ലാസ്, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, കണക്ക് ചെമ്പകരാമൻ, ജന്മാന്തരം, മെഹർബാനി, വിഷമവൃത്തം, ഞാൻ സ്വർഗത്തിൽ, കാപാലിക, ആദ്യരാത്രി, ഗൊറില്ല, ഫോളിഡോൾ, ഡൈനാമൈറ്റ്, മന്വന്തരം, സുപ്രീം കോർട്ട്, ദ പ്രസിഡന്റ്, ഡാം, ടു ബി ഓർ നോട്ട് ടു ബി, ദ ജഡ്ജ്മെന്റ്, മലയും മനുഷ്യനും, ബൂമറാങ്, ക്ലൈമാക്സ്, പോർട്ടർ കുഞ്ഞാലി, മനുഷ്യന്റെ മാനിഫെസ്റ്റോ, ദ ഡബിൾ തുടങ്ങിയവ എൻ എൻ പിള്ളയുടെ പ്രശസ്തമായ നാടകങ്ങളാണ്. ശ്രീദേവി, അതിനുമപ്പുറം, കുടുംബയോഗം, താങ്ക് യു, ഗുഡ് നൈറ്റ്, മശകോപനിഷത്ത്, ശുദ്ധമദ്ദളം, മഹത്തായ സന്ദർഭം, മുടിഞ്ഞ കൂലി, ജഡ്ജ്മെന്റ്, മൗലികാവകാശം, ലോട്ടറി, ഫാസ്റ്റ് പാസഞ്ചർ, ബേബിക്ക് കരളില്ല, ആ മരം, അന്താരാഷ്ട്ര സസ്യസമ്മേളനം, അരപ്പവൻ, ഫ്ലാഷ് ബാക്ക്, ഗ്രൂപ്പ് ഫോട്ടോ തുടങ്ങിയ ഏകാംഗ നാടകങ്ങളും ഓവർബ്രിഡ്ജ് എന്ന റേഡിയോ നാടകവും അദ്ദേഹം ചെയ്തു. നാടകത്തിന്റെ പുതിയ തലങ്ങൾ പ്രേക്ഷകനിലേക്ക് എത്തിച്ച പ്രതിഭയാണ് എൻ എൻ പിള്ള. ജീവിതം തന്നെ നാടകത്തിനായി സമർപ്പിച്ച അദ്ദേഹം തന്റെ വീടിന് പോലും നൽകിയിരിക്കുന്നത് ഡയനീഷ്യ എന്ന പേരാണ്. ലോകത്ത് ആദ്യമായി നാടകം അവതരിപ്പിച്ചത് ഗ്രീസിലെ കലകളുടെ, സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെയൊക്കെ ദേവനായിരുന്ന ഡയനീഷ്യസ് ദേവന്റെ ദേവാലയത്തിലായിരുന്നു. അങ്ങനെയാണ് അതേ പേര് വീടിനും അദ്ദേഹം നൽകിയത്. ഇഷ്ടങ്ങളോടുള്ള ആത്മസമർപ്പണം അദ്ദേഹത്തെ കണ്ട് നമുക്ക് പഠിക്കാം. നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: നല്ല നാടകം വിവാദപരമായിരിക്കണം കൂടിയാണ്. മാസ്റ്റർ പീസ് ഷുഡ് ബി കോൺട്രോവേഴ്സിയൽ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES-ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES-ലേക്ക് തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES.

0: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
0: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എ നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447660 3 9400 07 8900 9447560 336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇന്ത്യയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

0: വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റി.

0: രാത്രി കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഹായ്, ഞാൻ RJ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ലോകാരോഗ്യ സംഘടനയും WHO യുണിസെഫും ആഗോളതലത്തിൽ പിന്തുണയ്ക്കുന്ന മുലയൂട്ടലിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളും ശ്രദ്ധയും: നേരത്തെ ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം പ്രോത്സാഹിപ്പിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സമൂഹം, ജോലിസ്ഥലം, ആരോഗ്യ സംരക്ഷണ പിന്തുണ എന്നിവ മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ പോഷകാഹാര ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. മുലപ്പാൽ ശക്തമായ രോഗപ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായി ആഗോള ആരോഗ്യ അസംബ്ലികൾ അംഗീകരിച്ചു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. KCPC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യവുമായി ലഹരിവിരുദ്ധ വിദ്യാർത്ഥി സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി രൂപതയിലെ വിദ്യാലയങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഘുലേഖാ വിതരണം, ലഹരിവിരുദ്ധ കൂട്ടായ്മ, ബോധവൽക്കരണ ക്ലാസുകൾ, ആരോഗ്യ അതിജീവന പരിശീലനം എന്നിവ നടത്തും. പരിപാടിയുടെ രൂപതാതല ഉദ്ഘാടനം 5 ഓഗസ്റ്റിന് കൊല്ലം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിക്കും. യുറീക്ക ശാസ്ത്ര കേരളം വിജ്ഞാനോത്സവം ജില്ലാതല ഉദ്ഘാടനം കുരിപ്പുഴ ഗവൺമെന്റ് UPSC നടത്തി. കൊല്ലം AEO ആന്റണി പീറ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ കിഷോർ അധ്യക്ഷത വഹിച്ചു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കുണ്ടറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച കർഷകർക്കുള്ള അവാർഡിനായി കുണ്ടറ പഞ്ചായത്തിലെ വിവിധ വിഭാഗങ്ങളിലെ കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി അവാർഡ് ലഭിക്കാത്തവർ ആയിരിക്കണം അപേക്ഷകർ. 6 ഓഗസ്റ്റ് വൈകിട്ട് 3 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. ലഹരിക്കെതിരെ ചെസ് ചെസ്സാണ് ലഹരി എന്ന സന്ദേശമുയർത്തി ശാരദ വിലാസിനി വായനശാലയും കൊല്ലം റോയൽ ചെസ് അക്കാദമിയും ചേർന്ന് 9 ഓഗസ്റ്റിന് രാവിലെ 9 മുതൽ വായനശാല ഹാളിൽ ചെസ് ടൂർണമെന്റ് നടത്തും. പ്രായഭേദമന്യ മത്സരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ലതാദേവി നിർവഹിക്കും. വിശദവിവരങ്ങൾക്ക് 8848-2424-76 എന്ന നമ്പരിലോ 9496-149823 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. കുളക്കട ഗവൺമെന്റ് ITI ക്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഒഴിവുള്ള സംവരണ സീറ്റിലേക്ക് പട്ടികജാതി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. 9496-81-5907 എന്ന നമ്പരിൽ ബന്ധപ്പെടാം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സോഷ്യൽ വർക്കർ, ആംബുലൻസ് ഡ്രൈവർ, കൌൺസിലർ, സ്റ്റാഫ് നഴ്സ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. പ്രായ

0: കരുതി 40 വയസ്സ്, പ്രായവും യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകളും അപേക്ഷയും ബയോഡേറ്റയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ 7 വൈകിട്ട് 3 ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0475227702 നമ്പർ ഒരിക്കൽ കൂടി 0475227702. പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാം. നിയമന കാലാവധി 6 വിദ്യാഭ്യാസ യോഗ്യത, കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ 14 വൈകിട്ട് 5 ഓഫീസിൽ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് 0474257500. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും 30 അക്ഷയ സെന്റർ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം. വിവരങ്ങൾക്ക് കൊല്ലം ആനന്ദവല്ലീശ്വരത്തുള്ള ജില്ലാ ഓഫീസിൽ ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്ക് 0474279224. രാജ്യ സൈനിക ബോർഡ് സംഘടിപ്പിക്കുന്ന നോൺ ഒഫീഷ്യൽ മെമ്പർ പാനലിൽ അംഗമാകാൻ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡേറ്റ, സമ്മതപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ 4 വൈകിട്ട് 5 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഹാജരാക്കാം. വിശദവിവരങ്ങൾക്ക് 0474279287. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: Listening to Radio Swandhanam 90.4 FM. Stay tuned.
2: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 Let's celebrate pregnancy with Kinder Hospitals.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
7: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

0: പാക്കട ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.

0: സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 3. ജർമ്മനി ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചതും ഇന്ത്യയിലേക്കുള്ള പടിഞ്ഞാറൻ പാത കണ്ടെത്താനായി ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ ആദ്യത്തെ അറ്റ്ലാന്റിക് സമുദ്രയാത്ര ആരംഭിച്ചതും അമേരിക്കൻ ബഹിരാകാശ പേടകമായ മെസഞ്ചർ ബുധനിലേക്ക് പുറപ്പെട്ടതുമൊക്കെ ഒരു ഓഗസ്റ്റ് 3-നായിരുന്നു. ഓഗസ്റ്റ് 3-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 3. 1914 ഒന്നാം ലോക മഹായുദ്ധ സമയം. ജർമ്മനി ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ഒരു പടിഞ്ഞാറൻ പാത കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ക്രിസ്റ്റഫർ കൊളംബസ് 1492 ഈ ദിവസമാണ് തന്റെ ആദ്യത്തെ അറ്റ്ലാന്റിക് സമുദ്രയാത്ര ആരംഭിച്ചത്. ഓഗസ്റ്റ് 3-നായിരുന്നു ക്യാപ്റ്റന്മാരായ പോഫാമിന്റെയും ബ്രൂട്ടിന്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ മറാത്ത ജനറൽ മഹാദാജി ഷിൻഡെയിൽ നിന്ന് ഗോളിയർ കോട്ട പിടിച്ചെടുത്തത്. അമേരിക്കൻ ബഹിരാകാശ പേടകമായ മെസഞ്ചർ 2004 ഇന്നേ ദിവസമാണ് ബുധനിലേക്ക് പുറപ്പെട്ടത്. അമേരിക്കയിൽ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് 1949 ഓഗസ്റ്റ് 3-നായിരുന്നു. നൈജർ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1960 ഓഗസ്റ്റ് 3-നായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നാലാമത്തെയും ഇളയ പുത്രനുമായിരുന്ന ദേവദാസ് മോഹൻദാസ് ഗാന്ധി, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 1957 ഓഗസ്റ്റ് 3-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ദേവദാസ് വളർന്നപ്പോൾ മാതാപിതാക്കളോടൊപ്പം തിരിച്ചെത്തി. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചു. ഒരു പ്രമുഖ പത്രപ്രവർത്തകനും കൂടിയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയിൽ ഹിന്ദി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1918 മോഹൻദാസ് ഗാന്ധി തമിഴ്നാട്ടിൽ സ്ഥാപിച്ച ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആദ്യ പ്രചാരക കൂടിയായിരുന്നു അദ്ദേഹം. ആത്മീയം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം എന്നീ രംഗങ്ങളിൽ മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചിന്മയ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ സ്വാമി ചിന്മയാനന്ദയുടെ സമാധി ദിനമാണ് ഇന്ന്. 1993 ഓഗസ്റ്റ് 3-നായിരുന്നു അദ്ദേഹം സമാധിയായത്. രാജ്യമൊട്ടാകെ മതപരമായ പല തെറ്റിദ്ധാരണകളും മാറ്റാനും അവ പരിഹരിക്കാനുമായി ഗീതാ യജ്ഞാനയാഗ ആരംഭിക്കുകയും 1953 അദ്ദേഹം ചിന്മയ മിഷൻ ആരംഭിക്കുകയും ചെയ്തു.
3: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: You're listening to Radio Swandanam 90.4 FM. Stay tuned.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇൻഫോ@ഇൻഫോസ്.gov.in. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതിനിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുവാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് പാസാക്കി. എന്നാൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അണക്കെട്ടുകൾ തുറന്നുവിടുന്നത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: സംസ്ഥാനത്തൊട്ടാകെ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,000-ലേറെ പേരാണ് കഴിയുന്നത്. മഴക്കെടുതികളിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലെത്തിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാൻ

0: ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്.
1: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആകെ 8,00,000 രൂപ ധനസഹായം ലഭിക്കും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ധനസഹായം നൽകും. പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 12,00,000 രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 6,00,000 രൂപയായും വർദ്ധിപ്പിച്ചു. പ്രാഥമിക കണക്കനുസരിച്ച് 165 ഹെക്ടറിലെ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലങ്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കുട്ടനാട്ടിൽ 44 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ നഗരഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, തിരുവാർപ്പ്, അയർക്കുന്നം, നീരിക്കാട്, നട്ടാശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചെറിയ വള്ളങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എരുമേലി, ഓരാങ്കൽ കടവിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു.
2: ശക്തമായ മഴയിൽ കോട്ടയം അയർക്കുന്നത്ത് ഒരാൾ ഒഴുകിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം, പാണക്കാട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. വേങ്ങര റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. ഉച്ചയോടെ മഴ മാറി നിന്നു എങ്കിലും ഡാമുകൾ എല്ലാം ഏറെക്കുറെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: തൃശൂരിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് മനക്കുടി പുള്ളു റോഡുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കാറളം, അരിമ്പൂർ, താന്നിം, ചേർപ്പ്, അന്തിക്കാട് എന്നീ പ്രദേശത്തെ കോൾപടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകി.
2: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അവസാനിപ്പിക്കുവാനോ പിൻവലിക്കുവാനോ ഡൽഹി സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവ പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രം ബാധകമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുകയും ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും വേണം. വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ

0: ഇവരുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടതാണ്. അപകട സാധ്യതയുള്ള റോഡുകളിൽ ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട നിർമ്മാണം പാരമ്പര്യ കലയിൽ നിന്ന് ആഗോള വിപണിയിലേക്ക്. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കുട്ടികളുടെ വിനോദത്തിനപ്പുറം അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വഴികാട്ടുന്ന പഠനോപാധികളാണ് കളിപ്പാട്ടങ്ങൾ. മികച്ച പാരമ്പര്യവും വൈവിധ്യവും അവകാശപ്പെടാവുന്ന ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന് ആഗോളതലത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട്. രാജ്യത്തിനകത്തെ നിർമ്മാണം ഊർജിതമാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും മെച്ചപ്പെട്ട കളിപ്പാട്ടങ്ങൾ വിപണിയിലെത്തിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ദേശീയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇന്ത്യയിലെ സമ്പന്നമായ കളിപ്പാട്ട നിർമ്മാണ പാരമ്പര്യത്തെ ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വൈവിധ്യമാർന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്രമായ കർമ്മ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് രാജ്യത്തെ കളിപ്പാട്ട കയറ്റുമതി 89.1% വർദ്ധിക്കുകയും
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: उद्देश्य से इस अमेंडमेंट बिल में चीफ जस्टिस ऑफ इंडिया सहित अन्य न्यायाधीशों की संख्या वर्तमान में 34 से बढ़ाकर 38 किए जाने का प्रावधान किया गया है।
1: കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്ന സ്റ്റൂട്ട് ബില്ലും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പണമിടപാടുകളിലെ കാലതാമസം ഒഴിവാക്കൽ, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതം റാം മാഞ്ചിയാണ് സഭയിൽ അവതരിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കുചേരുന്നില്ലെന്ന് വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും MSME ബില്ലിന്മേലുള്ള ചർച്ചയിലും പ്രതിപക്ഷത്ത് നിന്നും ഒരാൾ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ജന്തർ മന്ദറിൽ നടന്ന നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ മജൽപൂർ മണ്ഡലം BJP നിലനിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്കാണ് BJP സത്യേന്ദ്ര ഭായ് പട്ടേൽ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ ബംഗിപൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സ്ഥാനമൊഴിഞ്ഞ സീറ്റിലേക്കാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻഷ്യാം സിംഗിനാണ് വിജയം. കോൺഗ്രസ് അംഗത്തിന്റെ അയോഗ്യതയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ മുൻ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. അടിയന്തര ഘട്ടങ്ങളിൽ ഇരുചക്ര ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി

0: 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇരുചക്ര ആംബുലൻസ് സേവനം വിദൂര മേഖലകളിൽ അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹനങ്ങളിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതികളിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും NDRF സംഘങ്ങളെയും സജ്ജമാക്കിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
0: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിക്കുന്നതിന് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായവും നൽകും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10,00,000 നിന്ന് 12,00,000 രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4,00,000 നിന്ന് 6,00,000 രൂപയായും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. 3 ദിവസത്തിനിടെ ജില്ലയിൽ പെയ്തത് 533 മില്ലിമീറ്റർ മഴ. വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 533 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇന്ന് പല പ്രദേശങ്ങളിലും മഴ മാറി നിന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ അതീവ ജാഗ്രത തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തു നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചുവരുന്നു. ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ജില്ലയിൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാലക്കര ഭാഗത്ത് പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നു. പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചരക്ക് നീക്കത്തിൽ വളർച്ച കൈവരിച്ചു ഇന്ത്യൻ റെയിൽവേ. 2026 ജൂലൈയിൽ 9% വർധനയാണ് മുൻവർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. 141 ദശലക്ഷം ടണ്ണാണ് ജൂലൈയിലെ ചരക്ക് നീക്കം. യാത്രക്കാരുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വൻ വർധനവ് ഉണ്ടായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാതെ

0: ഉന്നയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
4: ഈ നോവലിലും ഞാൻ പറയുന്നത് എന്റെ ഗ്രാമമായ തേങ്ങാപട്ടണത്തിന്റെയും തൊട്ടുകിടക്കുന്ന അറബിക്കടലിന്റെയും കഥയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ, നൂറ്റാണ്ടുകളുടെ ശോകകഥകൾ. കടലിനെയും കടൽ ഉൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുടെ കഥകൾ. കഥകൾ എന്ന് പറയുന്നതിനേക്കാൾ ജീവിതകഥകൾ എന്ന് പറയുന്നതാണ് ഏറെ ശരി.
5: തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാൻ തുറമുഖം എന്ന തന്റെ നോവലിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
6: കേരളത്തിന്റെ അയൽനാടായ തമിഴ് മണ്ണിലെ സാഹിത്യരചനകൾ മലയാളത്തിലും ഏറെ വായിക്കപ്പെടാറുണ്ട്. തിരുവനന്തപുരം ജില്ലയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിലെ മുക്കോ സമൂഹത്തിന്റെ കഥകളിലൂടെയാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ തമിഴ് നോവൽ സാഹിത്യത്തിൽ തന്റെ ഇടം അടയാളപ്പെടുത്തിയത്. സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി മീൻ വ്യാപാരിയായും മുളക് വ്യാപാരിയായും നയിച്ച തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്. തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സുന്ദര രാമസ്വാമി, നീല പത്മനാഭൻ, പൊന്നിലൻ എന്നിവർക്കൊപ്പം തോപ്പിൽ മുഹമ്മദ് മീർ.
7: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഹൃദയത്തിലേറ്റിയ ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമാണ് പ്രിയ ശ്രോതാക്കൾക്കായി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗാനങ്ങൾ വരികളായും സംഗീതമായും ശബ്ദശകലങ്ങളായും നമ്മിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാരുടെ വൈഭവവും എടുത്തു പറയേണ്ടതാണ്. ഇന്ന് അത്തരത്തിൽ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഉദിത് നാരായൺ ധ എന്ന ഗായകൻ നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളാണ്.

90.4 FM. Stay tuned. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ പാട്ടുകളും വിശേഷങ്ങളും നാം ഇങ്ങനെ ആസ്വദിക്കുകയാണ് മേഘമൽഹാറിലൂടെ.

ഇന്ന് മേഘമൽഹാറിൽ പ്രശസ്ത പിന്നണി ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഏത് ഭാഷയിലും ഏത് തരം ഗാനവും അനായാസം പാടുന്നതാണ് ഉദിത് നാരായണന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ പിതാവ് ഹരികൃഷ്ണധ ഒരു കർഷകനായിരുന്നു. പിതാവിന് തന്റെ മകൻ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാവ് ഭുവനേശ്വരി ദേവി ഒരു നാടോടി ഗായികയായിരുന്നു. അദ്ദേഹം മാതാവിന്റെ വഴി തെരഞ്ഞെടുത്തു. ലോകമറിയുന്ന ഗായകനായി അദ്ദേഹം മാറി.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇമ്പമുള്ള പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ ഉദിത് നാരായണൻ എന്ന അതുല്യ കലാകാരന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് അദ്ദേഹം ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, കിഷോർ കുമാർ തുടങ്ങിയ ഗായകരുടെ ഗാനങ്ങൾ റേഡിയോയിലൂടെ കേട്ടാണ് പഠിച്ചിരുന്നത്. അന്ന് ഗ്രാമമേളകളിലെ ഒരു സ്ഥിരം പാട്ടുകാരനായിരുന്നു അദ്ദേഹം. ചെറിയൊരു തുക പ്രതിഫലവും വാങ്ങും. 10-ാം ക്ലാസ് വരെ ബീഹാറിൽ പഠിച്ചു. പിന്നീട് കാഠ്മണ്ഡുവിലെ നേപ്പാൾ റേഡിയോയിൽ പാടാൻ അവസരവും ലഭിച്ചു. പകൽ സമയം പാട്ടും രാത്രി പഠനവും തുടർന്നു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ഒരു കാലത്ത് ഗാനമേളകളിലും യുവാക്കൾക്കിടയിലും ഹരമായിരുന്ന ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിലെ പാപ്പാ കഹത്തേ ഹേ ബെഡാ നാം കരേഗ എന്ന ഗാനം ഉദിത് നാരായണന്റെ ആദ്യ ഹിറ്റായിരുന്നു. 1980 രാകേഷ് റോഷിന്റെ 19 ബീസ് എന്ന സിനിമയിൽ മുഹമ്മദ് റാഫിയോടൊപ്പം പാടാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും ഗായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയകരമായ യാത്രയുടെ തുടക്കം കുറിച്ചത് ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സുന്ദര സഞ്ചാരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1960 December 1 ജനിച്ചു. 1980 മുതൽ ചലച്ചിത്ര ഗാനരംഗത്ത് സജീവമായി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, നേപ്പാളി, സിന്ധി, മലയാളം, ഭോജ്പുരി, ഒഡിയ, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ശബ്ദമാധുര്യത്തിലൂടെ മലയാള സിനിമയിലും അദ്ദേഹത്തിന് തനതായ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 1985 അദ്ദേഹം നേപ്പാളി ചിത്രമായ കുസുമേ റുമാൽ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുകയുണ്ടായി. ഹിന്ദി സിനിമയുടെ 100-ാം വർഷത്തോടനുബന്ധിച്ച് ദേശീയ മാർട്ടിനി, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഫേവർ 104 എന്നിവ ചേർന്ന് നടത്തിയ വോട്ടെടുപ്പിൽ താൽ എന്ന ചിത്രത്തിലെ താൽസെ താൽമില എന്ന ഗാനം 100-ാണ്ടിലെ ഏറ്റവും മികച്ച ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ടു.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗായകൻ ഉദിത് നാരായൺ ആലപിച്ച മനോഹര ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരുന്നത്. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. 5 തവണ ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2009 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: തന്റെ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തികൾ. കാലം കടന്നുപോയാലും അവരുടെ സംഭാവനകൾ ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിലനിൽക്കും. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുക എന്നത് എല്ലാ രാഷ്ട്രങ്ങളുടെയും മഹത്തായ പാരമ്പര്യമാണ്. ഇന്ത്യയും അതിൽ വ്യത്യസ്തമല്ല. കല, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, സാമൂഹ്യ സേവനം, പൊതുഭരണം, വ്യവസായം, കായികം തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ രാജ്യം വിവിധ സിവിലിയൻ ബഹുമതികളിലൂടെ ആദരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന സിവിലിയൻ ബഹുമതികളിൽ ഏറ്റവും ഉയർന്നതാണ് ഭാരതരത്നം. അതിനു പിന്നാലെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളുമുണ്ട്. ഈ ബഹുമതികളിൽ ഒരു വ്യക്തിയുടെ നേട്ടങ്ങളെ മാത്രം അംഗീകരിക്കുകയും സമൂഹത്തിനും രാഷ്ട്രത്തിനും ആ വ്യക്തി നൽകിയ വിലമതിക്കാനാവാത്ത സേവനത്തിനുള്ള രാജ്യത്തിന്റെ ആദരവ് കൂടിയാണ്. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠവും അഭിമാനകരവുമായ ബഹുമതിയാണ് ഭാരതരത്നം. 1954 സ്ഥാപിതമായ ഈ പുരസ്കാരം രാജ്യത്തിനോ മനുഷ്യരാശിക്കോ അസാധാരണവും അതുല്യവുമായ സേവനം ചെയ്ത വ്യക്തികൾക്കാണ് നൽകുന്നത്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുസേവനം എന്നിങ്ങനെ ഏതാനും മേഖലകളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നെങ്കിലും പിന്നീട് മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് ഈ ബഹുമതി നൽകാമെന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ വിപുലീകരിക്കപ്പെട്ടു. ഭാരതരത്നം ലഭിക്കാൻ അപേക്ഷിക്കാനോ മത്സരിക്കാനോ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് ഈ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷത്തിൽ പരമാവധി 3 പേർക്കാണ് ഭാരതരത്നം നൽകുന്നത്. 1954 ആരംഭിച്ചതാണ് ഈ ബഹുമതി. ഭാരതരത്നം നേടിയവരുടെ പട്ടികയിൽ രാഷ്ട്ര നേതാക്കളും ശാസ്ത്രജ്ഞന്മാരും സംഗീതജ്ഞരും മറ്റു കലാകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും കായിക താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ പട്ടികയിൽ വനിതകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതുവരെ വെറും 5 വനിതകൾക്കാണ് ഈ പരമോന്നത ബഹുമതി ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കരുത്തായി ഇന്ദിരാഗാന്ധി, മനുഷ്യ സ്നേഹത്തിന്റെയും കരുണയുടെയും പര്യായമായി മാറിയ മദർ തെരേസ, സ്വാതന്ത്ര്യ സമര പോരാളി അരുണ ആസിഫ് അലി, സംഗീതത്തിന്റെ അനശ്വര സ്വരങ്ങളായ ശ്രീമതി MS സുബ്ബലക്ഷ്മിയും ശ്രീമതി ലതാ മങ്കേഷ്കറും. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഭാരതരത്ന ജേതാക്കളായ ഈ വനിതകളെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തരായ വനിതാ നേതാക്കളിൽ ഒരാളുമായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി ജനിച്ച അവർ ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു വളർന്നത്. ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ തന്ത്രപരമായ നേതൃത്വവും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമാണ് അവരെ ഈ ബഹുമതിക്ക് അർഹയാക്കിയത്. ഇതുകൂടാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ബാങ്കുകളുടെ ദേശീയവൽക്കരണം, ഹരിത വിപ്ലവത്തിന് ശക്തമായ പിന്തുണ, രാജ്യത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവർ നിർണായക പങ്കുവഹിച്ചു. ഈ അസാമാന്യ നേതൃത്വത്തിനുള്ള അംഗീകാരമായാണ് 1971 ഭാരതരത്നം നൽകി ആദരിച്ചത്. അശരണരുടെ കണ്ണീരൊപ്പിയ കാരുണ്യത്തിന്റെ പെരുമഴയായിരുന്നു മദർ തെരേസ. 1910 ഇന്നത്തെ നോർത്ത് മാസിഡോണയിൽ ജനിച്ച ആഗ്നസ് എന്ന പെൺകുട്ടിയാണ് പിൽക്കാലത്ത് മദർ തെരേസയായി മാറിയത്. ലൊറേറ്റോ സിസ്റ്റേഴ്സിലെ കന്യാസ്ത്രീയായി 1929 അവർ ഇന്ത്യയിലെത്തുന്നത്. കൊൽക്കത്തയിലെ സെയിന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. സ്കൂളിന്റെ മതിലുകൾക്കപ്പുറം ചേരികളിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ കണ്ടതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്. 1950 അവർ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. അഗതികൾക്കായി നിർമ്മൽ ഹൃദയ പോലെയുള്ള ആശ്രയ കേന്ദ്രങ്ങൾ തുടങ്ങി. കുഷ്ഠരോഗികളെയും എയ്ഡ്സ് ബാധിതരെയും മാറോടണച്ച് പരിചരിച്ചു. ലോകം മുഴുവൻ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ആദരിച്ചു. 1948 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അവർക്ക് 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. തൊട്ടടുത്ത വർഷം 1980 ഭാരതം പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആ മഹത് ജീവിതത്തെ ആദരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പേരാണ് അരുണ ആസിഫ് അലി. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും പ്രതീകമായി അവർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1909 ജൂലൈ 16 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലെ കൽക്ക എന്ന സ്ഥലത്താണ് അരുണ ഗാംഗുലി ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിരുന്ന അവർ പിന്നീട് പ്രമുഖ അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആസിഫ് അലിയെ വിവാഹം കഴിച്ചു. രണ്ട് മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചത് അന്നത്തെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അതൊന്നും അവരുടെ ജീവിത ലക്ഷ്യത്തെ ബാധിച്ചില്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ട അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ഉപ്പു സത്യാഗ്രഹത്തിലും മറ്റും ദേശീയ പ്രക്ഷോഭങ്ങളിലും സജീവമായി പങ്കെടുത്തതിനാൽ പലതവണ ജയിലിലടയ്ക്കപ്പെട്ടു. ജയിലിൽ കഴിയുമ്പോൾ രാഷ്ട്രീയ തടവുകാർക്ക് ലഭിച്ചിരുന്ന അവഗണനയ്ക്കെതിരെ അവർ നിരാഹാര സമരം നടത്തുകയും ചെയ്തു. അതിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർ ശബ്ദമുയർത്തി. എന്നാൽ അരുണ ആസിഫ് അലിയുടെ പേര് ഇന്ത്യൻ ചരിത്രത്തിൽ അനശ്വരമായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സമരം തകരുമെന്ന് എല്ലാവരും കരുതിയ സമയത്ത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി സമരത്തിന് പുതിയ ഊർജവും ആത്മവിശ്വാസവും പകർന്നത് അരുണ ആസിഫ് അലിയായിരുന്നു. ആ ധീരമായ നടപടിയിലൂടെ അവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായി മാറി. അതിനുശേഷം അവർ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് സർക്കാർ അവരെ പിടികൂടാൻ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവർ കീഴടങ്ങിയില്ല. അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും പൊതുജീവിതത്തിൽ അവർ സജീവമായി തുടർന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി അവർ നിരന്തരം പ്രവർത്തിച്ചു. പിന്നീട് ഡൽഹിയുടെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും അവർ നേടി. രാജ്യസേവനത്തിനും സ്വാതന്ത്ര്യ സമരത്തിലെ ധീരമായ പങ്കാളിത്തത്തിനുമുള്ള അംഗീകാരമായി 1997 മരണാനന്തരം അരുണ ആസിഫ് അലിക്ക് ഭാരതരത്നം നൽകി ഇന്ത്യ ആദരിച്ചു. പദവികളോ അധികാരമോ കൊണ്ടല്ല, ധൈര്യവും ത്യാഗവും കൊണ്ടാണ് ഒരു വ്യക്തി ചരിത്രത്തിൽ ഇടം നേടുന്നത് എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മഹതിയാണ് ശ്രീമതി അരുണ ആസിഫ് അലി. 1998 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ശ്രീമതി MS സുബ്ബലക്ഷ്മിക്ക് സമ്മാനിച്ചു. ഭാരതരത്നം നേടുന്ന ആദ്യ സംഗീതജ്ഞയായ വനിത എന്ന ബഹുമതിയും അവർക്ക് സ്വന്തമാണ്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചരിത്രം MS സുബ്ബലക്ഷ്മി ഇല്ലാതെ പൂർണ്ണമാകില്ല. ഭക്തിസാന്ദ്രമായ ആലാപനത്തിലൂടെയും അസാധാരണമായ സംഗീത പാടവത്തിലൂടെയും ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ മഹാഗായികയാണ് മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി. സംഗീത ലോകം സ്നേഹത്തോടെ വിളിച്ച MS 1916 സെപ്റ്റംബർ 16 തമിഴ്നാട്ടിലെ മധുരയിൽ ജനനം. സംഗീതം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന സുബ്ബലക്ഷ്മി വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ സംഗീത പ്രതിഭ പ്രകടിപ്പിച്ചു. 10 വയസ്സിൽ തന്നെ ആദ്യ ഗ്രാമഫോൺ റെക്കോർഡ് പുറത്തിറക്കി. കൗമാര പ്രായത്തിൽ തന്നെ അവർ ഇന്ത്യയിലെ പ്രമുഖ സംഗീത വേദികളിൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. കർണാടക സംഗീതത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ MS സുബ്ബലക്ഷ്മിയുടെ പങ്ക് അതുല്യമാണ്. അവരുടെ ശബ്ദത്തിൽ ആലപിച്ച ഭജഗോവിന്ദം, വിഷ്ണു സഹസ്രനാമം, വെങ്കടേശ സുപ്രഭാതം തുടങ്ങിയ ഭക്തിഗാനങ്ങൾ ഇന്നും ലക്ഷക്കണക്കിന് വീടുകളിൽ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുന്നു. 1966 ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് സംഗീത പരിപാടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതജ്ഞ എന്ന അപൂർവ ബഹുമതിയും അവർ സ്വന്തമാക്കി. ആ വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ അവർ അവതരിപ്പിച്ചു. സംഗീതത്തിനൊപ്പം സാമൂഹിക സേവനത്തിലും അവർ മാതൃകയായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ സംഗീത പരിപാടികളിലൂടെ ലഭിച്ച വരുമാനം അവർ സംഭാവന ചെയ്തു. സംഗീത രംഗത്തെ അവരുടെ അസാധാരണമായ സംഭാവനകൾക്ക് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയും അവയിൽ ഉൾപ്പെടുന്നു. 2001 ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചത് ശ്രീമതി ലതാ മങ്കേഷ്കറിയാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന പേരുകളിൽ ഒന്നാണ് ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ കുയിൽ, സ്വര കോകില എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ലതാജി 7 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ സ്ഥിര സ്ഥാനം നേടിയ ഗായികയാണ്. 1929 സെപ്റ്റംബർ 28 മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജനിച്ച ലതാ മങ്കേഷ്കർ പ്രശസ്ത സംഗീതജ്ഞനും നാടക പ്രവർത്തകനുമായ ദീനാനാഥ് മങ്കേഷ്കറുടെ മകളായിരുന്നു. 1940 അവസാനത്തോടെ ആരംഭിച്ച അവരുടെ സംഗീതയാത്ര പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി തുടങ്ങി നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അവർ ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. ഓരോ ഗാനത്തിനും ഭാവവും വികാരവും അതിന്റെ പൂർണതയിൽ എത്തിക്കുന്ന അപൂർവമായ കഴിവായിരുന്നു ലതാജിയുടെ പ്രത്യേകത. 1963 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം അവർ ആലപിച്ച ആയേ മേരെ വദൻ എന്ന ദേശഭക്തി ഗാനം രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോലും ആ ഗാനം കേട്ട് വികാരഭരിതനായി എന്ന് ചരിത്രം പറയുന്നു. ആ ഒരു ഗാനത്തിലൂടെ തന്നെ ലതാജിയുടെ ശബ്ദം ഇന്ത്യയുടെ വികാരമായി മാറി. അവരുടെ സംഗീത ജീവിതത്തിൽ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൂടാതെ നിരവധി ദേശീയ ചലച്ചിത്ര അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ എണ്ണമറ്റ അംഗീകാരങ്ങൾ ലഭിച്ചു. 2001 ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ അസാധാരണ സംഭാവനകളെ മാനിച്ച് ലതാ മങ്കേഷ്കർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം സമ്മാനിച്ചു. 2022 ലതാജി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ ശബ്ദം ഇന്നും കോടിക്കണക്കിന് സംഗീതാസ്വാദകരുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരു ഗായിക എന്നതിലുപരി ഇന്ത്യയുടെ വികാരങ്ങൾക്കും ഓർമ്മകൾക്കും ദേശസ്നേഹത്തിനും ശബ്ദം നൽകിയ അനശ്വര കലാകാരിയായിരുന്നു ശ്രീമതി ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹരായ ഇന്ദിരാഗാന്ധിയും മദർ തെരേസയും അരുണ ആസിഫ് അലിയും MS സുബ്ബലക്ഷ്മിയും ലതാ മങ്കേഷ്കറും ഭാരതരത്നത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചവരാണ്. അവരുടെ ജീവിതം ഇന്നും ഇന്ത്യയുടെ അഭിമാനവും വരും തലമുറകളുടെ പ്രചോദനവുമാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ആണ് സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. യാത്രകൾ മനുഷ്യ മനസ്സിനെയും ചിന്തകളെയും അഗാധമായി സ്വാധീനിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവം. ദൈനംദിന ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് യാത്രകളെന്ന് കൃത്യമായും പറയാം. ഓരോ സഞ്ചാരങ്ങളും ഓരോ പഠന ക്ലാസ്സുകളാണ്. പുതുപുത്തൻ അറിവുകളുടെ, രുചിഭേദങ്ങളുടെ, നൂതന സൗഹൃദങ്ങളുടെ നവവിഹായസ് തുറക്കുന്ന യാത്രകളെ നെഞ്ചിലേറ്റിയ ഞങ്ങളുടെ അനുഭവങ്ങളാണ് സുന്ദര സഞ്ചാരം എന്ന യാത്രാ വിവരണ പരിപാടിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. സുന്ദര സഞ്ചാരത്തെ സ്നേഹപൂർവം നെഞ്ചേറ്റിയ പ്രിയ ശ്രോതാക്കളോടുള്ള അഗൈതവമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പങ്കിട്ടത്. നാളികേരവും മത്സ്യസമ്പത്തും മാത്രം കൈമുതലായുള്ള ദ്വീപുകാരുടെ ജീവിതവും ലാളിത്യവും പറഞ്ഞിരുന്നു. പട്ടിയും പന്നിയും പാമ്പും നിയമലംഘനങ്ങളും ഇല്ലാത്ത അവിടം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞ ജീവിത രീതിയാൽ സമ്പന്നമാണെന്നും പറഞ്ഞിരുന്നു. കടൽ സാഹസിക വിനോദങ്ങളായ സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ട് യാത്രകളും സമ്മാനിച്ച സമുദ്രാന്തർ ഭാഗത്തെ കാഴ്ചകളുടെ വിസ്മയവും പവിഴപ്പുറ്റും വർണ്ണ മത്സ്യങ്ങളും കടലാമകളും സമ്മാനിച്ച അത്യപൂർവ ദർശന സുഖവും പറഞ്ഞിരുന്നു. ദ്വീപ് വികസന സമിതി അംഗവും ദ്വീപിലെ ആദ്യത്തെ സയൻസ് ബിരുദധാരിയെ പരിചയപ്പെട്ടതും ഒട്ടേറെ കഥകളും ഐതിഹ്യങ്ങളും ലക്ഷദ്വീപ് ചരിത്രവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് പറഞ്ഞാണ് ലക്ഷദ്വീപ് യാത്രാ വിവരണം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിപ്പേരുള്ള കുടക് കാണാനായിരുന്നു അടുത്ത യാത്രാ പരിപാടി. സർക്കാർ സർവീസിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കർണാടകയിലെ മംഗലാപുരമടക്കം ധാരാളം സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നെങ്കിലും കേരളത്തിലെ 3 ജില്ലകളുമായി അതിര് പങ്കിടുന്ന കൂർഗ് അഥവാ കുടക് സന്ദർശിക്കുവാൻ സാധിച്ചില്ല. ഒരവധി കിട്ടിയാൽ കുടുംബത്തിൽ ഒത്തുകൂടുക എന്ന ലക്ഷ്യവുമായി പലപ്പോഴും നേരെ കൊല്ലത്തേക്ക് പോരുകയായിരുന്നു പതിവ്. സർക്കാർ സർവീസിൽ നിന്നും

വിരമിച്ച ശേഷമാണ് കുടുംബവുമൊത്ത് കൂടുതൽ വിനോദസഞ്ചാരങ്ങൾ ആരംഭിച്ചത്. ഞങ്ങളുടെ അയൽവാസിയുടെ മകൾ കാഞ്ഞങ്ങാട് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച് കുടുംബമായി അവിടെ സ്ഥിരതാമസമാണ്. കാഞ്ഞങ്ങാട് അവർ പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. കുടകിലേക്ക് അവിടെ നിന്ന് പോകുവാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയത് അവർ മുഖാന്തരമാണ്. ഞങ്ങൾ രാത്രി വണ്ടിയിൽ തന്നെ യാത്ര പുറപ്പെട്ട് വെളുപ്പിനെ കാഞ്ഞങ്ങാടെത്തി. രാവിലെയുള്ള മുഹൂർത്തത്തിലായിരുന്നു പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം. ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ കാഞ്ഞങ്ങാട് നിന്നും വളരെ അകലെ അല്ലാതെയുള്ള ആനന്ദാശ്രമമെന്ന ആത്മീയ കേന്ദ്രത്തെക്കുറിച്ച് അറിയാനായത്. വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങൾ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനൊപ്പം കുടക് സന്ദർശിക്കാൻ കൂടി പ്ലാനുണ്ടെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കുടകിലുടനീളം യാത്ര നടത്താനുള്ള ഒരു ടൂറിസ്റ്റ് ടാക്സി കാർ ഏർപ്പാടാക്കി തന്നു. പുത്തൻ വീട്ടിൽ അതിഥികൾക്കായി ഒരുക്കിയ പ്രാതൽ കഴിച്ച ശേഷം ഞങ്ങൾ ആനന്ദാശ്രമം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം സമ്മാനിക്കുന്ന വേറിട്ട അനുഭവം ഏറെ ശ്രദ്ധേയമാണ്. ആത്മീയതയും സഹജീവി സ്നേഹവും കരുണയും സമഞ്ജസമായി സമ്മേളിക്കുന്ന അപൂർവ സുന്ദര സന്നിധാനമാണ് ആനന്ദാശ്രമം. സർവമത സാഹോദര്യവും സ്നേഹവും സന്ദേശമാക്കിയ ആനന്ദാശ്രമം സന്ദർശിക്കാതെ അവിടം വിടുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പ്രവേശന കവാടത്തിൽ തന്നെയുള്ള ഇൻഫർമേഷൻ ആഫീസിൽ പേരും വിലാസവും സന്ദർശന ഉദ്ദേശവും എഴുതി നൽകണം. എല്ലാവരുടെയും പേരും വിലാസവും സന്ദർശന കാരണവും എഴുതി നൽകിയതോടെ ആശ്രമാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു. ധാരാളം വൃക്ഷലതാദികളാൽ സമ്പന്നമായ ആശ്രമാന്തരീക്ഷം ഏറെ ശാന്തമായിരുന്നു. ശുഭ്രവസ്ത്രധാരികളായ സന്യാസിമാരെ ആശ്രമാന്തരീക്ഷത്തിൽ കണ്ടപ്പോൾ സന്തോഷവും ഒപ്പം ശാന്തിയും അനുഭവപ്പെട്ടു എന്നത് കേവലം സത്യം മാത്രം. അവർ ഓരോരുത്തരും ഏതോ മന്ത്രോച്ചാരണം നടത്തുന്നുണ്ടായിരുന്നു. എത്ര ശ്രദ്ധിച്ചിട്ടും മന്ത്രം ഏതെന്ന് മനസ്സിലായില്ല. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

റേഡിയോ സാന്ദനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം കാണാൻ പോയ കാര്യം പറഞ്ഞാണല്ലോ സുന്ദരസഞ്ചാരം ആരംഭിച്ചത്. സർവമത സാഹോദര്യവും സ്നേഹവും കരുണയും ഒരുപോലെ സമ്മേളിക്കുന്ന ആനന്ദാശ്രമം വളരെ പ്രസിദ്ധവും അതുപോലെ ശാന്തവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിളനിലവുമെന്നാണ് മനസ്സിലാക്കാനായത്. വൃക്ഷ ലതാദികളാൽ സമ്പന്നമായ ആശ്രമത്തിൽ കണ്ട സന്യാസിമാർ മന്ത്രങ്ങൾ ഉരുവിടുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ടി സദാശിവൻ. കൂടുതൽ ആനന്ദാശ്രമ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആശ്രമാങ്കണത്തിൽ കണ്ട ചെറിയ ഒരു കെട്ടിടം ഹോമിയോ ഡിസ്പെൻസറി ആയിരുന്നു. അന്തേവാസികൾക്കും പ്രദേശവാസികൾക്കും ഇവിടെ നിന്ന് സൗജന്യമായി ഹോമിയോ ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും ലഭ്യമാണ്. വളരെ കൗതുകം തോന്നിയ ഒരവസ്ഥ, ആത്മീയതയും ഹോമിയോ ചികിത്സയും. പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആനന്ദാശ്രമത്തിൻ്റെ ആരംഭവും അതിന് ആധാരമായ വിവരങ്ങളും അന്തേവാസികളിൽ നിന്ന് അറിഞ്ഞവയും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. 1931 സ്വാമി രാംദാസ്, പപ്പ രാംദാസ് എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട്, മാതാജി കൃഷ്ണബായിയും ചേർന്നാണ് ആനന്ദാശ്രമം സ്ഥാപിച്ചത്. സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള ആത്മീയ കേന്ദ്രമാണ് ഇത്. ആനന്ദാശ്രമം എന്നാൽ എല്ലാവർക്കും ആനന്ദം ലഭിക്കുന്ന ഭവനം എന്നാണ് അർത്ഥമാക്കുന്നത്. വൈഷ്ണവ സന്യാസിയായിരുന്ന സ്വാമി രാംദാസ് ഭക്തിയിലൂടെയും നിരന്തര സാധനയിലൂടെയും ആന്തരിക ശക്തിയെ പുനർജീവിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് 1931 സ്ഥാപിച്ച ആശ്രമമാണിത്. തുടർന്ന് മാതാജി കൃഷ്ണഭായി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അന്താരാഷ്ട്ര പ്രശസ്തി നേടിയെടുക്കുകയും ചെയ്തു. ഓരോ ആശ്രമങ്ങളും ഏതെങ്കിലും ഒരു മതത്തിന്റെ ആശയങ്ങളിൽ വേലി കെട്ടിത്തിരിച്ചാണ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ തികച്ചും ഭിന്നവും ശ്രേഷ്ഠവുമായ ആശയവുമായാണ് ആനന്ദാശ്രമം ആരംഭിച്ചത്. മതം, ജാതി, വർണ്ണം, രാജ്യം എന്നിവ ആശ്രമ പ്രവേശനത്തിന് തടസ്സമാകുന്നില്ല. എല്ലാവർക്കുമായി തുറന്ന ഒരു ആത്മീയ കേന്ദ്രം എന്ന സവിശേഷത ആനന്ദാശ്രമത്തെ

പരമോന്നതിയിൽ ഉയർത്തിയിരിക്കുന്നു. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളോ വേർതിരിവോ ഇല്ലാതെ ജപത്തിനും സേവനത്തിനും മാത്രമാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. മാധവസേവ എന്നാൽ മാനവസേവ എന്ന ഉദാത്ത മാതൃക പിന്തുടരുന്ന ആശ്രമം. അന്തേവാസികൾ സദാ രാമനാമം ഉരുവിടുകയും എഴുതുകയും ചെയ്യുന്നു. അവയൊക്കെ ബൈൻഡ് ചെയ്ത് ആശ്രമത്തിലെ അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാകും. ധ്യാനത്തിലും ആത്മീയ പഠനത്തിലും അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷമാണ് മറ്റൊരു സവിശേഷത. അതിരാവിലെ 5 മണിക്ക് പ്രഭാത വന്ദനത്തോടെ ആരംഭിക്കുന്ന ആശ്രമത്തിൻ്റെ പ്രവർത്തനം രാത്രി 10:30 വരെ തുടരും. ഇവിടത്തെ സ്പെഷ്യൽ സ്കൂളിൽ ആധുനിക പാചകകല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീയത എന്നിവ പാഠ്യവിഷയങ്ങളാണ്. ജനസേവനം, ജനാർദ്ദന സേവനം എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സൗജന്യമായി ഹോമിയോ ചികിത്സ ലഭ്യമാക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. സ്വാമി രാംദാസിന്റെ കാലം മുതൽക്കേ ആശ്രമത്തിൽ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളെ ശുശ്രൂഷിക്കുന്നതും ആശ്രമത്തിലെ സേവനത്തിൻ്റെ ഭാഗമാണ്. ആശ്രമം തുറക്കുന്നത് മുതൽ ഡിസ്പെൻസറിയും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ആശ്രമത്തിലെ പ്രാർത്ഥനാ മുറി സവിശേഷതകളുടെ ഒരു കൂടാരം തന്നെയെന്ന് പറയാം. ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അവിടെയില്ല. എന്നാൽ ഗാനാലാപനം നടത്താൻ കഴിയുന്നവർക്ക് അവിടുത്തെ സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെയോ അല്ലാതെയും പ്രാർത്ഥനാ ഗാനങ്ങളും ഭജൻ ഗാനങ്ങളും ആലപിക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. സർവമത സൗഹാർദ്ദത്തിൻ്റെ അഭൗമ സൗന്ദര്യം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരവസരമായിരുന്നു ആനന്ദാശ്രമത്തിലെ പ്രാർത്ഥനാ മുറി. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഭക്തരും സഞ്ചാരികളും അവരുടെ മാതൃഭാഷയിൽ ആർജവത്തോടെ ഗാനാലാപനം നടത്തുന്നത് കേൾക്കാൻ കഴിഞ്ഞത് ആവേശമായി. ഞങ്ങളും കുറച്ച് സമയം പ്രാർത്ഥനാ നിരതരായി അവിടെ ഇരുന്നു. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848557585 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞങ്ങാട്ടുള്ള സുഹൃത്തിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിനെത്തിയ ശേഷം അവിടെ അടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ആനന്ദാശ്രമം സന്ദർശിക്കാൻ പോയ വിവരം പറഞ്ഞിരുന്നു. ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ നിന്നും പരിസരത്തുള്ളവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് മേന്മ കൂട്ടുന്നതായി തോന്നി. ഏത് ജാതി മതസ്ഥരെയും യാതൊരു വേർതിരിവുമില്ലാതെ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന പ്രധാന പ്രാർത്ഥനാ മുറിയെക്കുറിച്ചും പറഞ്ഞിരുന്നു.

പാടാൻ കഴിവുള്ള ആർക്കും, ഏത് രാജ്യക്കാരും അവിടെയുള്ള സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടോ അല്ലാതെയോ ആലാപനം സാധ്യമാകുന്നു എന്ന മഹത്തരമായ കാര്യം ഏറെ പ്രശംസനീയമായി തോന്നുന്നു. കുറച്ച് സമയം അനിർവചനീയമായ ശാന്തതയും സംഗീത സാന്ദ്രതയും ആസ്വദിച്ച് ഞങ്ങളും പ്രാർത്ഥനാ നിരതരായിരുന്ന കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ടി സദാശിവൻ. കൂടുതൽ ആനന്ദാശ്രമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ച് സമയത്തിന് ശേഷം ആശ്രമവും പരിസരവും ചുറ്റിക്കാണുവാൻ ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചു. ഞങ്ങളോടൊപ്പം ഒരു ആശ്രമ അന്തേവാസിയും ഉണ്ടായിരുന്നു. ആദ്യം സന്ദർശിച്ചത് അവിടുത്തെ വിശേഷപ്പെട്ട ഗോശാലയായിരുന്നു. വളരെ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗോശാല ആരെയും ആകർഷിക്കും വിധം സുന്ദരവും വൃത്തിയും വെടിപ്പും ഉള്ളതായിരുന്നു. ചൂടിൽ നിന്നും ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികളിൽ നിന്നും രക്ഷ നേടാൻ ഉതകും വിധം ഗോശാലയിലാകെ ഫാനുകൾ വിന്യസിച്ചിരുന്നു. ശുചിത്വം പാലിക്കുന്നതിൽ ഗോപാലകർ അനുഷ്ഠിക്കുന്ന അച്ചടക്കം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഗോശാലയുടെ രൂപകൽപ്പനയിലുള്ള മഹത്വം ഏറെ ശ്രദ്ധേയമാണ്. വിസർജ്യ വസ്തുക്കൾ അവിടെ തന്നെ കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടാക്കാൻ അവസരം നൽകാതെ അപ്പോൾ തന്നെ തൊഴുത്ത് വൃത്തിയാക്കുന്ന കുശലത ഏറെ ആദരവോടെയാണ് ഞങ്ങൾ കണ്ടുനിന്നത്. ആശ്രമത്തിലെ നിത്യപൂജയ്ക്കും അതിഥി സൽക്കാരത്തിനും ആവശ്യമായ പാൽ, നെയ്യ്, മറ്റ് ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവ ഇവിടുത്തെ ഗോശാലയിൽ നിന്നാണ് ലഭിക്കുന്നത്. മാനവ സ്നേഹം പോലെ തന്നെ പവിത്രമാണ് ഗോ സംരക്ഷണമെന്നും ആശ്രമവാസികൾ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ എത്തുന്നവർക്ക് ഗോശാല സന്ദർശിച്ച് പശുക്കൾക്ക് പുല്ല്, ശർക്കര മുതലായവ നൽകാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. പശുക്കൾക്ക് തീറ്റ നൽകുന്നത് പുണ്യമായി കരുതുന്ന സന്ദർശകരിൽ മഹാഭൂരിപക്ഷവും പശുക്കൾക്ക് തീറ്റ നൽകി സായൂജ്യമടയുന്നത് കാണാനായി. പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് ഇവിടെ തന്നെ കൃഷി ചെയ്യുകയാണ്. ഒരു പച്ചക്കറി തോട്ടവും ആശ്രമ പരിസരത്ത് കാണാൻ കഴിഞ്ഞു. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലാണ് ഇവിടെ പച്ചക്കറികൾ നട്ട് വളർത്തി പരിപാലിക്കുന്നത്. ഫാനുകൾ ഘടിപ്പിച്ച ഗോശാലയും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തോടെ പച്ചക്കറികൾ വളർത്തുന്ന ആശ്രമ അന്തരീക്ഷവും ആദ്യമായാണ് ഞങ്ങൾക്ക് കാണാനായത്. ആത്മീയതയും സാമൂഹ്യ സേവനവും മൃഗസംരക്ഷണവും ഒരുപോലെ കൊണ്ടുപോകുന്ന മികച്ച മാതൃകയെന്ന നിലയിൽ ആനന്ദാശ്രമം അഭിനന്ദനം അർഹിക്കുന്നു. മാതാജി കൃഷ്ണബായിയുടെ ദർശന സൗഭാഗ്യം തേടി തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. മാതാജിയുടെ ദർശനം ലഭിച്ച ഞങ്ങളും ധന്യരാണ്. മാതൃവാത്സല്യം നേരിട്ട് അനുഭവിച്ചതുപോലെയുള്ള ആ കണ്ണുകളിലെ കരുണയും ആർദ്രതയും മന്ദസ്മിതത്തിലെ ശാന്തതയും ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അനുഭൂതിയാണ്. ഉച്ചയായതോടെ ഉച്ചയൂണിനുള്ള ശംഖനാദം മുഴങ്ങി. ജാതിമത പദവി ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ ആശ്രമവാസികൾ വിളമ്പി തന്ന അന്നം ഒരു പ്രസാദം പോലെ കഴിച്ചത് ഓർമ്മയിലെന്നും വിളങ്ങി നിൽക്കും. ഒപ്പം അവിടെ നിന്ന് ഊണിനൊപ്പം ലഭിച്ച മോരിൻ്റെ രുചിയും മണവും ഗുണവും ചൈതന്യം തുളുമ്പുന്ന മാതൃദർശനം പോലെ ഓർമ്മകൾ എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. മറാഠിയിലെ പ്രസിദ്ധ ഗീതാഭാഷ്യമായ ജ്ഞാനേശ്വരി എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ ആനന്ദാശ്രമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വാമി രാംദാസിൻ്റെ പ്രധാന രചനകൾ ഇവയാണ്. ഇൻ ക്വസ്റ്റ് ഓഫ് ഗോഡ്, അറ്റ് ദി ഫീറ്റ് ഓഫ് ഗോഡ്, ലെറ്റേഴ്സ് ഓഫ് സ്വാമി രാംദാസ്. ഏകദേശം 2 മണിയോടെ ആനന്ദാശ്രമാന്തരീക്ഷത്തോട് വിട പറഞ്ഞു. അപ്പോഴും മാതാജിയുടെ സുസ്മേര വചനം ഞങ്ങളെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സുന്ദര സഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കർണാടക സംസ്ഥാനത്തെ കുടക് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരം.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃത.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഹൃദയത്തിലേറ്റിയ ഒരുപിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമാണ് പ്രിയ ശ്രോതാക്കൾക്കായി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗാനങ്ങൾ വരികളായും സംഗീതമായും ശബ്ദശകലങ്ങളായും നമ്മിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാരുടെ വൈഭവവും എടുത്തു പറയേണ്ടതാണ്. ഇന്ന് അത്തരത്തിൽ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഉദിത് നാരായൺ ധ എന്ന ഗായകൻ നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളാണ്.

ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ പാട്ടുകളും വിശേഷങ്ങളും നാം ഇങ്ങനെ ആസ്വദിക്കുകയാണ് മേഘമൽഹാറിലൂടെ. ഇന്ന് മേഘമൽഹാറിൽ പ്രശസ്ത പിന്നണി ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഏത് ഭാഷയിലും ഏത് തരം ഗാനവും അനായാസം പാടുന്നതാണ് ഉദിത് നാരായണന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ പിതാവ് ഹരികൃഷ്ണധ ഒരു കർഷകനായിരുന്നു. പിതാവിന് തന്റെ മകൻ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാവ് ഭുവനേശ്വരി ദേവി ഒരു നാടോടി ഗായികയായിരുന്നു. അദ്ദേഹം മാതാവിന്റെ വഴി തെരഞ്ഞെടുത്തു. ലോകമറിയുന്ന ഗായകനായി അദ്ദേഹം മാറി.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇമ്പമുള്ള പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ ഉദിത് നാരായണൻ എന്ന അതുല്യ കലാകാരന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് അദ്ദേഹം ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, കിഷോർ കുമാർ തുടങ്ങിയ ഗായകരുടെ ഗാനങ്ങൾ റേഡിയോയിലൂടെ കേട്ടാണ് പഠിച്ചിരുന്നത്. അന്ന് ഗ്രാമമേളകളിലെ ഒരു സ്ഥിരം പാട്ടുകാരനായിരുന്നു അദ്ദേഹം. ചെറിയൊരു തുക പ്രതിഫലവും വാങ്ങും. 10-ാം ക്ലാസ് വരെ ബീഹാറിൽ പഠിച്ചു. പിന്നീട് കാഠ്മണ്ഡുവിൽ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഉദിത് നാരായണന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ഒരു കാലത്ത് ഗാനമേളകളിലും യുവാക്കൾക്കിടയിലും ഹരമായിരുന്ന ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിലെ പാപ്പാ കഹത്തേ ഹേ ബെഡാ നാം കരേഗ എന്ന ഗാനം ഉദിത് നാരായണന്റെ ആദ്യ ഹിറ്റായിരുന്നു. 1980 രാകേഷ് റോഷന്റെ 19 ബീസ് എന്ന സിനിമയിൽ മുഹമ്മദ് റാഫിയോടൊപ്പം പാടാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും ഗായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയകരമായ യാത്രയുടെ തുടക്കം കുറിച്ചത് ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു.

FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സുന്ദര സഞ്ചാരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. 1960 December 1 ജനിച്ചു. 1980 മുതൽ ചലച്ചിത്ര ഗാനരംഗത്ത് സജീവമായി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, നേപ്പാളി, സിന്ധി, മലയാളം, ഭോജ്പുരി, ഒഡിയ, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ഉദിത് നാരായണന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ശബ്ദമാധുര്യത്തിലൂടെ മലയാള സിനിമയിലും അദ്ദേഹത്തിന് തനതായ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 1985 അദ്ദേഹം നേപ്പാളി ചിത്രമായ കുസുമേ റുമാൽ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുകയുണ്ടായി. ഹിന്ദി സിനിമയുടെ 100-ാം വർഷത്തോടനുബന്ധിച്ച് ദേശീയ മാർട്ടിനി, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഫേവർ 104 എന്നിവ ചേർന്ന് നടത്തിയ വോട്ടെടുപ്പിൽ താൽ എന്ന ചിത്രത്തിലെ താൽസി താൽമില എന്ന ഗാനം 100-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഉദിത് നാരായൺ ആലപിച്ച മനോഹര ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരുന്നത്. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. 5 തവണ ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2009 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും.

പാടാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം കുതിരും

വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും നിൻ ചൊടികൾ, എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം. വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: Feel the music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു.

0: ശ്രീലക്ഷ്മി. വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണവും പ്രത്യാശയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഫീഡ് മൈ സ്റ്റാർവിംഗ് ചിൽഡ്രൻ ചാരിറ്റി സംഘടനയുടെ സേവന പ്രവർത്തനത്തിൽ ചിക്കാഗോ മലയാളി അസോസിയേഷൻ സജീവ പങ്കാളിത്തം വഹിച്ചു. ജൂലൈ 24 ഫ്രാങ്ക്ലിൻ വില്ലിലെ വില്ലി ഫാം കോർട്ടിൽ സംഘടിപ്പിച്ച ഭക്ഷ്യപൊതി തയ്യാറാക്കൽ ശുശ്രൂഷയിൽ അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്ത് സേവന മനോഭാവത്തിന്റെ മാതൃകയായി. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും അനുഭവിക്കുന്ന കുട്ടികൾക്കായി പോഷക സമൃദ്ധമായ ഭക്ഷണപൊതികളുടെ മഹത്തായ നിർമ്മാണത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ കൈകോർത്തത്. ഭക്ഷ്യപൊതികൾ തയ്യാറാക്കുന്നതിൽ ഒരുമയും ആത്മസമർപ്പണവും പ്രകടിപ്പിച്ച അംഗങ്ങൾ സേവന പ്രവർത്തനത്തിന്റെ മഹത്വമുയർത്തി. അമേരിക്കയിൽ ഡാളസിൽ അഭിഭാഷകനും എഴുത്തുകാരനുമായ ലാൽ വർഗീസിന്റെ 2-ാമത്തെ ഗ്രന്ഥമായ ഒരു വിശ്വാസയാത്ര മലങ്കര മാർത്തോമാ സ്യൂരിയാനി സഭയുടെ ചരിത്രത്തിലെ നാഴികകല്ലുകൾ ലോകമെമ്പാടും ആമസോൺ വഴി കിൻഡിൽ ഇ ബുക്ക്, പേപ്പർ ബാഗ്, ഹാർഡ് കവർ പതിപ്പുകളിൽ പ്രസിദ്ധീകരിച്ചു. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ചതായി പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചരിത്ര വികാസത്തിലെ സുപ്രധാന നാഴികക്കല്ലുകൾ സമഗ്രമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പസ്തോലിക കാലഘട്ടം മുതൽ നവീകരണ പ്രസ്ഥാനം, മാർത്തോമാ സഭയുടെ രൂപീകരണം, ആത്മീയ നവോത്ഥാനം, സുവിശേഷ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനങ്ങൾ, ആഗോള വ്യാപനം എന്നിവയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്ന സഭയുടെ ചരിത്രയാത്രയെ രേഖപ്പെടുത്തിയതാണ് ഈ കൃതി. ടെക്സസിൽ നിന്നുള്ള മുൻ US അംഗവും ഫോർട്ട് വർത്ത് നഗറിലെ ആദ്യ വനിതാ മേയറുമായിരുന്ന കെ ഗ്രേഞ്ചർ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2025 ജനുവരിയിലാണ് ഗ്രേഞ്ചർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചത്. US ജനപ്രതിനിധി സഭയിലേക്ക് ടെക്സസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ റിപ്പബ്ലിക്കൻ വനിതയും സഭയുടെ പവർഫുൾ അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ ആദ്യ റിപ്പബ്ലിക്കൻ വനിതയുമാണ് കെ ഗ്രേഞ്ചർ. അധ്യാപികയായും വ്യവസായിയായും കരിയർ ആരംഭിച്ച ഗ്രേഞ്ചർ കൌൺസിലർ, മേയർ തുടങ്ങിയ നിലകളിലും 3 പതിറ്റാണ്ടുകളോളം US അംഗമായും പൊതുസേവന രംഗത്ത് സജീവമായിരുന്നു. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനിടെ പമ്പയാറിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയരുന്നു. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടെ ഏത് നിമിഷവും അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയായ 192 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. നിലവിൽ 3 ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കക്കാട്ടാറിലും പമ്പയാറിലും ജലനിരപ്പ് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അഹമ്മദാബാദിൽ അടുത്ത കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കാനൊരുങ്ങുന്ന ഇന്ത്യയ്ക്ക് ആവേശം പകർന്ന് ഗ്ലാസ്ഗോ ഗെയിംസ് സമാപനം. 2022 ബെർമിംഗ്ഹാം ഗെയിംസിലെ 4-ാം സ്ഥാനം ഗ്ലാസ്ഗോയിലും ഇന്ത്യ നിലനിർത്തി. അന്ന് 22 സ്വർണമുൾപ്പെടെ 61 മെഡലുകൾ, ഇത്തവണ 13 സ്വർണമുൾപ്പെടെ 39 മെഡലുകൾ. കായിക ഇനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവുകൊണ്ടാണ് മെഡലുകളുടെ എണ്ണവും കുറഞ്ഞത്. 2022 19 ഇനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇത്തവണ പാരാ സ്പോർട്സ് ഉൾപ്പെടെ 16 ഇനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയ്ക്ക് മെഡൽ സാധ്യതയുള്ള ഗുസ്തി ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഒഴിവാക്കിയിട്ടും 4-ാം സ്ഥാനം നിലനിർത്താനായി. കയർ മേഖലയ്ക്കായി 27.20 കോടി രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനം. ചെറുകിട ഉൽപ്പാദകർക്കുള്ള കുടിശ്ശികയെ തീർക്കാനായി കയർ കോർപ്പറേഷന് 11 കോടി രൂപയും കയർ ഫെഡിന് 7 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ചകിരി ബാങ്ക് തുടങ്ങുന്നതിനായി 5 കോടി രൂപയും സംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ടായി 4.20 കോടി രൂപയും അനുവദിക്കും. കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികൾക്കും അടഞ്ഞുകിടക്കുന്ന കയർ സംഘങ്ങളിലെ തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായം നൽകാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ഉറപ്പു നൽകി. ഇന്ത്യൻ ബാഡ്മിന്റണിൽ പുതിയ ചരിത്രം രചിച്ച് 17-ക്കാരി തൻവി ശർമ്മ. തായ്പേയ് ഓപ്പണിൽ കിരീടം നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇനി തൻവിക്ക് സ്വന്തം. ഫൈനലിൽ വിയറ്റ്നാമിന്റെ 6-ാം സീഡ് തുയിലിൻ എങ്കുയാനെ നേരിട്ടുള്ള ഗെയിമുകളിൽ തോൽപ്പിച്ചു. ആദ്യമായിട്ടാണ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ സീരീസിൽ തൻവി കപ്പുയർത്തുന്നത്. 36 മിനിറ്റ് മാത്രമാണ് കിരീട പോരാട്ടം നീണ്ടുനിന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ പേസർ ജസ്പ്രീത് ബുംറെ കളിക്കില്ല. മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. മുട്ടിനേറ്റ പരിക്കിൽ നിന്ന് മുക്തനായെങ്കിലും ഉടനെ തന്നെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ഗുണകരമാകില്ലെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. ബുംറയ്ക്ക് പകരം കശ്മീർ പേസർ അക്വിബ് നബി ടീമിൽ ഇടം നേടിയേക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: എഫുമായി ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Pasal tayang, I'll tell you more.
1: Okay.
0: Please.

മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.